0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തകൾ.
1: ആരാണ് ബുദ്ധിമാൻ, ആരാണ് മണ്ടൻ എന്ന് പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. സാന്ദർഭികമായി നമ്മുടെ ഉള്ളിലുള്ള ചില തുലന ത്രാസുകൾ ഉപയോഗിച്ച് അളന്ന് ചിലരെയൊക്കെ ചില നിമിഷങ്ങളിൽ ബുദ്ധിമാന്മാരും, എന്നാൽ അങ്ങനെ ബുദ്ധിമാന്മാരെന്ന് വിശ്വസിക്കുന്നവരെ കുറച്ച് കഴിയുമ്പോൾ വളരെ മണ്ടന്മാരായും നാം വിലയിരുത്തി പോകാറുണ്ട്. കാരണം മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ രീതിയും അങ്ങനെയാണ്. പക്ഷേ ജീവിതത്തിൽ ലഭിക്കുന്നത് സന്തോഷകരമായി നന്ദിപൂർവം ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എന്ന ബുദ്ധിമാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ നന്ദിപൂർവം സന്തോഷത്തോടെ അനുഭവിക്കുന്നതിൻ്റെ അത്രയും ബുദ്ധി മറ്റൊന്നുമില്ലെന്നാണ് നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യ ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാണുന്നതെല്ലാം സ്വന്തമാക്കി വലിച്ചു കൂട്ടുമ്പോൾ അതെത്ര നാളത്തെ കാണുന്നോ, അതെന്തിനു വേണ്ടിയാണെന്നോ ചിന്തിക്കാതെയാണ് ഇത്രയും വലിയ അനാവശ്യമായ ഭാരം നാം ജീവിതത്തിൽ ചുമക്കുന്നത്. ആസ്വദിക്കാനാവാത്ത സമ്പാദ്യങ്ങൾ, വായിച്ചു തീർക്കാനാവാത്ത പുസ്തകങ്ങൾ, കഴിച്ചു തീർക്കുവാനാകാത്ത ആഹാരങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മോഹഭംഗങ്ങളുടെ നിര മനുഷ്യ ജീവിതത്തിൽ കൂടിക്കൂടി വരുന്നു. ഇവിടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയരേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ഇത്രയും അധികം ജീവിക്കാൻ, അവസാനം ശാന്തമായി ഉറങ്ങാൻ ആറടി മണ്ണുപോലെ? മരിച്ചതിനു ശേഷം നാം സമ്പാദിച്ച പലതും, അല്ലെങ്കിൽ പലരും ഉപേക്ഷിച്ചു പോയ പലതും ഇവിടെ സൃഷ്ടിക്കുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും നിമിഷങ്ങളാണോ, അതല്ലെങ്കിൽ വഴക്കും തർക്കങ്ങളും ബന്ധങ്ങൾ അകന്നു പോകുന്നതിനും കാരണമാണോ? ഈ ജീവിതത്തിൽ സുഗന്ധം പരത്തി ഏതെങ്കിലും ഒരിടത്ത് സന്തോഷമായ ജീവിതം കണ്ടെത്താനാകുമെങ്കിൽ അതിനേക്കാൾ വലിയ ധന്യതയും ബുദ്ധിയും എന്താണ് വേറെയുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: എന്തിനാ ചേട്ടാ നമ്മുടെ വിൻസെന്റ് സാർ രാഘവനെ തിരക്കി നടക്കുന്നത്?
1: ഇന്നും തിരക്കി വന്നായിരുന്നോ?
0: വന്നു, വന്നിട്ട് കഴക്കോട്ട് പോയി.
1: വിൻസെന്റ് സാറിന്റെ വീടിന്റെ തെക്കുവശത്ത് എങ്ങാണ്ടൊരു ഓല ഷെഡ് പണിയാനാ.
0: ഓല ഷെഡ് പണിയാനോ?
1: അതെ, ഉഷ്ണകാലം ആവുമ്പോ സാറിന് അവിടെ നിന്ന് വിശ്രമിക്കണം പോലും.
0: അതിനാ മുറ്റത്ത് വേറൊരു ഔട്ട് ഹൗസ് ഉണ്ടല്ലോ,
1: അവിടെ നിന്ന് തണുപ്പ് കിട്ടത്തില്ല. ഓലം വിടയാൻ ആളിനെ കിട്ടിയില്ല. രാഘവൻ ആരാണ്ടെ ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പോലും.
0: അത് നടക്കുമെന്ന് സംശയമാ. ഇന്നത്തെ കാലത്ത് ആർക്കാ ഓലമടയാൻ അറിയാവുന്നത്? പുതിയ പിള്ളേർക്ക് ഓലപ്പന്ത് പോലും കെട്ടാൻ അറിയത്തില്ല.
1: അത് ശരിയാ, കയറ് മോളി വലിച്ചിട്ടിട്ട് പച്ച ഓല വെട്ടിവിടാനേ പറ്റൂ.
0: വിൻസെന്റ് സാറിന്റെ വീട്ടിൽ എ സി ഇല്ലയോ?
1: സാറിന് എ സി പറ്റത്തില്ല.
0: നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ എ സി ഫിറ്റ് ചെയ്തിട്ട് സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച് ആ മുറി കൊണ്ടുപോയി ഇരുത്തി.
1: എ സി മേടിച്ചതിന്റെ ഗമ ആൾക്കാരെ ഒന്ന് അറിയിക്കാനാ. കറണ്ട് ചാർജ് വരുമ്പോ അങ്ങ് പഠിച്ചോളും, പിന്നെ ആരെയും വിളിക്കത്തില്ല.
0: ഓലമേഞ്ഞ വീട്ടിലിരിക്കാൻ എന്ത് സുഖമാ.
1: ആൾക്കാര് പഴമയിലേക്കൊക്കെ വരാൻ തുടങ്ങി.
0: പക്ഷെ ന്യൂജൻ പിള്ളേർക്ക് പഴമയോട് ഒരു താല്പര്യവും ഇല്ല. ചേമ്പും ചീനിയും പുഴുകി കൊടുത്താൽ തിന്നത്തില്ലല്ലോ. വന്ന് നമ്മുടെ മധ്യസ്ഥൻ മനോഹരൻ
2: കളിയാക്കാതമ്മാവി, ഒരബദ്ധം പറ്റിപ്പോയി.
1: പലർക്കും ഈ നാട്ടിൽ അബദ്ധം പറ്റിയ കാര്യമാണെന്ന് മനോഹരൻ നിനക്ക് അറിഞ്ഞുണ്ടായിരുന്നു. പിന്നെന്തിനാടാ നീ ആ വിഷയത്തിൽ ഇടപെടാൻ പോയേ?
2: അമ്മാവ, വേങ്ങാട്ട രാജൻ വിളിച്ചു പറഞ്ഞ് അത്യാവശ്യമായിട്ട് അരളിത്തറയിലെ അശോകന്റെ വീട്ടിലൊന്ന് ചെല്ലാൻ.
0: ഉടനെ നീ എടുത്തു ചാടി പോയോ?
2: രാജൻ പറഞ്ഞപ്പോ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ അമ്മാവി. ഞാൻ പോയി. ചെന്നപ്പോ അരളിത്തറയിലെ അശോകം കാലെ ബാൻഡേജ് ഇട്ട് കിടക്കുന്നു, കാലെ നീരുകൊണ്ട്.
1: അയ്യോ, എന്തോ പറ്റിയതാ?
2: നടക്കല്ലേ നിറങ്ങിയപ്പോ കാല് തെറ്റി വീണതാണെന്നാ പറഞ്ഞ്.
0: അടിച്ചു കുറ്റിയായി വന്നപ്പോ കാല് നടക്കലിലായിരിക്കത്തില്ല വെച്ചത്.
2: അയലത്തുകാരാ അമ്മ ഈ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. എന്നോട് പറഞ്ഞ അയാളുടെ ഭാര്യ ഒന്നറിയിക്ക.
1: അവൻ എന്താ അറിയിച്ചാൽ?
2: അശോകം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന്.
0: എന്നിട്ട് നിന്റെ ഫോണിൽ വിളിച്ചോ?
2: ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. അവസാനം ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു.
1: നീ പറഞ്ഞപ്പോ തന്നെ അവള് വരാമെന്നങ്ങ് സമ്മതിച്ചോ?
2: ഇല്ലമ്മാവാ, അശോകന്റെ കാലിലും മുഖത്തും ഒക്കെ നീരുണ്ട്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നാട്ടുകാരെല്ലാം ചിലപ്പോ തന്നെ കുറ്റപ്പെടുത്തും. വെറുതെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു.
1: അങ്ങനെ മനോഹരന്റെ മധ്യസ്ഥതയിൽ സുധ ഭർത്താവിന്റെ സമീപം എത്തി.
0: പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം.
1: ബാൻഡേഡ് ഒക്കെ എടുത്ത് കാലിന്റെ മുഖത്തെ നീരുമൊക്കെ മാറിയപ്പോ അശോകന്റെ ലക്ഷണം അങ്ങ് മാറി. ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ആവത് കിട്ടിയപ്പോ ബാറി പോയി കുടിയും തുടങ്ങി.
0: പിന്നെ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഞങ്ങള് പറയണോ മനോഹര?
2: ആ കാലം വെള്ളമൊഴിച്ചു കഴിഞ്ഞാ പഴയ പോലെ പ്രാന്തരം കാണിക്കുന്ന ഞാൻ അറിഞ്ഞു.
1: എടാ, ഈ നാട്ടിലെ പലരും അവന്റെ കാര്യത്തിൽ ഇടപെട്ട് പേരുദോഷം മേടിച്ചവരാ.
0: അവളൊരു കഴുതിയായി പോയി. സ്ത്രീ പീഡനത്തിന് എതിരെ കേസ് കൊടുക്കരുതോ?
1: ഓ, അതിനൊന്നും പോകാനുള്ള ശക്തിയും തന്റെയോടെ ഒന്നും ആ കൊച്ചിനില്ല.
0: ആ കൊച്ചിന് ശക്തിയും തന്റെയോടെ ഇല്ലാത്തത് കൊണ്ടല്ലയോ അശോകൻ ഇമാതിരി പണി ചെയ്യുന്നത്. ഇനിയും നീ നോക്കിക്കോ, ഏതായാലും അക്കടി പറ്റി കിടക്കുമ്പോൾ ആരെയും വിട്ട് സുധയെ വിളിപ്പിക്കും.
1: ഇനി അവള് പോകത്തില്ല. പോയാ നാട്ടുകാർ അവളെ വഴക്ക് പറയണം.
2: സാമാന്യ മര്യാദയില്ലാത്ത വെറും കാണനായി പോലും അവൻ.
0: അവനെ നന്നാക്കാനൊക്കത്തില്ല. മൂർത്തികൾ മൂന്ന് വാങ്ങി ശ്രമിച്ചാലും മണ്ടേ പിഴച്ചവൻ നേർവഴി പോകില്ല.

ഗുഡ് മോർണിംഗ്, ഞാൻ വന്നിട്ടേ. ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എൻ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. രാവിലെ തുള്ളി തുള്ളി പെയ്യുന്ന മഴയോടൊപ്പം കഥ പറയാനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. എന്നെ ഒറ്റയ്ക്കാക്കി മഴയത്ത് ഞാൻ പതിവ് പോലെ എപ്പോഴും പറയുന്ന പോലെ എന്നെ തനിച്ച് വിടരുത്. ഡേഞ്ചറായി പോകും. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് അറിയാതായി പോകും. എന്നെ നിങ്ങൾ നോക്കിക്കോണോ 9 മണിവരെ. ഓക്കെ, റെഡിയാണല്ലോ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട യാത്രക്കാർക്കും ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കുന്നു. വണ്ടിയുടെ ചാവി ഞാൻ എടുത്തു, വണ്ടിയിൽ ചാടിക്കേറി ഇനി എൻ്റെ യാത്രക്കാർക്കൂടെ പോരുന്നോളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ പാകം ചെയ്തിങ്ങനെ വെച്ചേക്കണം, കറക്റ്റ് പാകപ്പെടുത്തി ഇങ്ങനെ വെച്ചേക്കണം. പലപ്പോഴും ഈ പല പല വേണ്ടാത്ത ചിന്തകൾ എങ്ങനെ പോയാലും നമ്മുടെ മനസ്സിലേക്ക് വരും, അല്ലെങ്കിൽ വേണ്ടാം വേണ്ടാം വേണ്ടാം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ ചുറ്റിപ്പറ്റി നടന്നു പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും മനസ്സിനെ എടുത്ത് പുറത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മളതിന് പ്രാക്ടീസ് ചെയ്തിരണം. നമ്മൾ അല്ലാതെ എന്താ പറയുക, ഒരു മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട്, ഫേഷ്യൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ മനസ്സിനെയും എപ്പോഴും പരിപാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. നമുക്ക് മനുഷ്യനാണ്, പല തെറ്റുകൾ വരും. ആ തെറ്റുകളെ ഓർത്ത് അവിടെ കുടുങ്ങി നിൽക്കാതെ സഞ്ചരിക്കുവിൻ, സഞ്ചരിക്കുവിൻ, മുന്നോട്ട് പോകുവിൻ. തിരുത്തേണ്ടതിൻ്റെ കാര്യങ്ങളെ, നമ്മുടെ പോരായ്മകളെ ഒന്ന് മാറ്റി ചിന്തിച്ച് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടൊന്ന് ആലോചിക്കുക, ഇതൊക്കെയാണ് എൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ, ഇതൊക്കെ ഞാനൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിക്കും എന്ന് സ്വയം ഒന്ന് വിലയിരുത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം, സാധിക്കട്ടെ. റെഡിയാണോ? പോയാലോ ഇനി. പാട്ടുകളൊക്കെ ആയിട്ട് ഈ യാത്ര, ഈ മഴക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഞ്ഞുകാലവും മഴക്കാലവും. ഈ മഴക്കാലത്തിൽ ശരിക്കും യാത്ര ചെയ്യാൻ വല്ലാത്തൊരു സുഖം തന്നെയാണ് അല്ലേ. ചില ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾ പറയുന്നു, പോയേ സ്വാതി, രാവിലെ ജോലിക്കൊക്കെ പോകുന്ന പാട് ഞങ്ങൾക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ചുമ്മാ പാട്ടൊക്കെ കേട്ട് മഴയത്ത് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നതും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇനി മഴക്കാല യാത്രകളിൽ നമുക്ക് ഈ റോഡ് പണിയൊക്കെ നടന്ന് ഡിവൈഡറൊക്കെ ഉള്ളത് കൊണ്ട് വളരെ സ്പീഡിൽ പോവുക എന്നുള്ളൊരു ടെൻഡൻസിയൊക്കെ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും റൈഡേഴ്സൊക്കെ ഒന്ന് സൂക്ഷിക്കുക. യാത്രക്കാരുടെയും ശ്രദ്ധിക്കും, നിങ്ങളുടെ ആരോഗ്യത്തിനും നമ്മുടെ ഭാവിക്കുമൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓണാട്ടുകാര പാസഞ്ചർ മഴക്കാലം പ്രമാണിച്ച് സൂക്ഷിച്ചോടിക്കാനായിട്ട് ഞാനും ശ്രമിക്കാം കേട്ടോ. ശ്രമിക്കാമെന്നല്ല, അങ്ങനെയോ ഓടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ശരത്തിനോട് ഇങ്ങനെ വന്ന് കുറച്ച് നേരത്തെ ഞാനിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരത്തോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. നമ്മൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ എല്ലാത്തിനും എല്ലാ മേഖലകളിലും ഒരുപാട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയ സംഭവമാണ് നമ്മൾ ഈ ഉപഭോഗ വസ്തുക്കളൊക്കെ വാങ്ങുന്ന കാര്യത്തിൽ. അല്ലെങ്കിൽ പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു, ഒരു വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ഒരു കടയുണ്ടാകും. ആ കടയിൽ പോയിട്ട് നമ്മൾ നമുക്ക് വേണ്ട പലചരക്ക് സാധനങ്ങളുടെ ഒരു വലിയ ലിസ്റ്റൊക്കെ എഴുതി അവിടെ കൊണ്ട് കൊടുത്ത്, അപ്പോൾ കടയിൽ കുറേ ആളുകൾ വരും. ഈ തിരക്കിന് അനുസരിച്ച് പരിഗണിച്ച് ചിലപ്പം പറ്റായിരിക്കും, പറ്റുകടയൊക്കെ കാണത്തില്ലേ, ആ ഒരു സംസ്കാരത്തിലായിരുന്നു നമ്മൾ വന്നത്. ഏതെങ്കിലും ഒരു കൊച്ചു മാടക്കട അവിടെ കാണും. നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും എണ്ണയും കാര്യങ്ങളും എല്ലാം അവിടെ കാണും. ഓക്കെ, അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്ന് മാറി മാറി മാറി മാറി നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറി, നമ്മുടെ ജീവിതമാകെ മാറി. പണ്ടൊക്കെ ഈ ചായക്കടയിൽ പോയിട്ട് കൃത്യം ഇപ്പോൾ എല്ലാം സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറി. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നിട്ടുള്ള ഈ നമുക്ക് വേണ്ട സാധനങ്ങൾ വന്നിട്ടുള്ള വാങ്ങാനുള്ള, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ കടയിൽ പോയിട്ട് വാങ്ങുന്ന ആ ഒരു ഇത്, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒത്തിരി കിട്ടുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോട്ട് മാറി. ഇപ്പോഴും എന്നാൽ ആ ഒരു പഴയ രീതിയിൽ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ കട തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അങ്ങനെ മാറിയിട്ടുള്ള ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ലാസ്റ്റ് ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വരുത്തിയ മാറ്റങ്ങളും നമ്മൾ എന്താ പറയുക. ഇപ്പം പണ്ടൊരു കടയിൽ പോയിട്ട് നാട്ടിൻപുറത്തെ കടകളിലൊക്കെ പോയിട്ട് നമ്മളൊരു സാധനം പറയും, അടുത്ത കടക്കാരനായിട്ട് ഓണർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമയമൊക്കെ എടുത്ത് സമാധാനത്തിൽ എടുത്തു തരും. ബില്ലൊക്കെ കൂട്ടി കൈകളിലൊക്കെ കൂട്ടി, ആ സിസ്റ്റം ഒന്നുമില്ലല്ലോ ഒന്ന്, അങ്ങനെ കൂട്ടി പെട്ടെന്ന് എടുത്തു തരും. നല്ല മനക്കണക്കാണ് കേട്ടോ, അവർ ഭയങ്കര കഴിവാണ്. അതേസമയം ഇപ്പോഴെങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ആരെയും കത്തിക്കുന്നില്ല, ബില്ല് അടിക്കുന്നിടത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയെന്ന് തോന്നും അല്ലേ. ആ ഒരു തരത്തിലേക്ക് മാറി, ഇനി അവിടെ നിന്നും മാറി ഓൺലൈൻ, എനിക്ക് അവിടെയും പോയി നിൽക്കാനുള്ള സമയമില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാനിപ്പോൾ ഫുൾ ഓൺലൈൻ പർച്ചേസിംഗ് ആണ്, ഞാനിപ്പോഴും ഒരു പഴയ രീതിയിലാണ്, ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണ്. അങ്ങനെ പല പല മാറ്റങ്ങളിലൂടെ പല പല വേറിട്ട കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 9544704912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതേ നമ്പറിലേക്ക് നമുക്ക് ഇതേ സമയത്ത് നമ്മുടെ പ്രോഗ്രാമുകൾക്കൊക്കെ ഒരുപാട് മെസ്സേജുകളും വരാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് വിളിക്കാൻ കൂടി ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഇത് ഓണാട്ടോര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് നമ്മളെല്ലാവരും കൂടി. ഞാൻ പറഞ്ഞില്ല, ഏത് കാലാവസ്ഥയാണെങ്കിലും എന്താണെങ്കിലും നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്വന്തം ഓണാട്ടോര പാസഞ്ചറിലൂടെ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ യാത്രയിലൂടെ ആരംഭിക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ റേഡിയോയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ യാത്ര ചെയ്യാനും എല്ലാവരും ഒരേ ബസ്സിലിരുന്ന് ഇങ്ങനെ കുറേ ദൂരങ്ങൾ പോകാനും നമുക്ക് വേണ്ടിയിട്ട് ദൈവം തന്നിരിടും, അല്ലെങ്കിൽ നമ്മുടെ മാത്രം ഇടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ പ്രായഭേദമന്യേ എല്ലാവരും സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാരെ, ഓടിവായോ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട്

0: കുറേ മാറ്റങ്ങൾ പല കാര്യങ്ങളെ പറ്റിയിട്ടും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് നിത്യേന വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ചായക്കട തൊട്ട് പഴയ കാലത്തുനിന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, സ്വിഗ്ഗിയിലേക്ക് മാറി, പണ്ട് പറ്റുകട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചായക്കടയിൽ പോയിട്ട് പറ്റെഴുതുന്ന ആളുകളുണ്ടായിരുന്നു പണ്ടൊക്കെ, ഇപ്പം അത് മാറി ഇ എം ഐയിലോട്ട് മാറി അല്ലേ, സ്വിഗ്ഗിയിൽ ഓർഡറായി. കുറേ കുറേ കുറേ മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ, പേഴ്സണലി നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഓരോ മാറ്റങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. പഴയ ആ നാട്ടിൻപുറത്തെ ആ ഒരു പലചരക്ക് കട ഒന്ന് ആലോചിച്ച് നോക്കി. ഓണമൊക്കെ ആവുന്ന സമയത്ത് നേരത്തെ ലിസ്റ്റ് എഴുതി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് മുളകൊക്കെ ഉണക്കാനുള്ള സമയമൊക്കെ വരുമ്പോൾ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ കൊണ്ടു കൊടുത്തിട്ട് അവിടുന്ന് കിട്ടുന്നത് വരെ ആ ഒരു സമയം വരെ നമ്മളിങ്ങനെ കാത്തു നിൽക്കും. പിന്നെ നമ്മൾ കുട്ടികളുടെ മെയിൻ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വരിക. ആ കുട്ടികളൊക്കെ വളർന്നു, എല്ലാം ഓൺലൈൻ പർച്ചേസിംഗ് ആയി, ആർക്കും കാത്തു നിൽക്കാനുള്ള സമയമില്ലാതായി, അതൊരു ബിസിനസ്സുകളായിട്ട് മാറി, ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടി. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആ ഒരു ഒരു മാറ്റങ്ങൾ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, കേൾക്കാം?
1: സോണിയല്ലേ?
0: അതേലോ. സൈജ അമ്മ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ അമ്മേ.
1: മോളെ, കോട്ടല്ല ആഹാരം എന്ന് പറഞ്ഞാലേ നമുക്ക് വിഷമിച്ച് കഴിക്കാനോ കൊത്തില്ല.
0: ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ, അങ്ങനെ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. വിഷയം കേട്ടോ? നമ്മള് പണ്ട് മുതല് നമ്മൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. ഇപ്പം ഒരു ചായ കുടിക്കാൻ പോവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ, അതിനൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു. പണ്ട് നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ വീടിനോട് ചേർന്ന ഏതെങ്കിലും ഒരു കൊച്ചു കടയിലായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് അത് സൂപ്പർ മാർക്കറ്റുകളിലോട്ടായി, പിന്നെ ഓൺലൈനിലോട്ടായി. അങ്ങനെ ശേഷിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി പറയാമോ?
1: എന്റെ മാറ്റം നോക്കാമെങ്കിൽ ഞാൻ നോക്കിയിട്ട് തട്ടുകട ഏറ്റവും നല്ലത്.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ, ശരിക്കും വിഷയം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ അവിടുത്തെ ഭക്ഷണത്തെ പറ്റിയിട്ടോ അതിന് വന്ന മാറ്റങ്ങളോ അത് അപകടമാണെന്നോ അതൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് വന്നിട്ടുള്ള നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. വിഷയം ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, യാത്ര തുടരാൻ നിങ്ങൾ വിളിക്കുക. നമുക്ക് എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആകാശവാണി വാർത്തകൾക്ക് ശേഷം ചർച്ച തുടരാം. അപ്പോൾ ആ മനസ്സിലേക്ക് ആ ഒരു കുറച്ച് സമയം കൂടെ നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെ മാറ്റങ്ങൾ. അപ്പോൾ പണ്ടൊക്കെ ഒരു ഓണം വരുന്ന സമയത്ത് നമ്മുടെ വീടിനടുത്ത് ഏതെങ്കിലും ഒരു കൊച്ചു കടകളൊക്കെ ഉണ്ടാവും, അവിടുന്ന് പോയി വാങ്ങിച്ചിട്ടുള്ളവർ കാണും, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ നാട്ടിലെ ഒരു പട്ടണത്തിൽ പോയിട്ട് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് അവിടെ പോയി ക്യാഷൊക്കെ കളക്ട് ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരിക്കാം. അങ്ങനെ കുറേ മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ദേ വന്നു, ദാ പോയി. ഇപ്പോൾ വിളിക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, പിന്നെ റേഞ്ച് ഉണ്ടോ എന്നൊന്ന് നോക്കുക. പിന്നെന്താ, ആ ഇത്രയും കാര്യങ്ങൾ. റേഡിയോ അടുത്ത ഒരു കാര്യമുണ്ട്, റേഡിയോ അടുത്ത് പോയി നിന്ന് സംസാരിക്കുന്ന ഒരു പ്രവണത പല ശ്രോതാക്കൾക്കും ഉള്ളതായിട്ട് നമ്മുടെ ആർ ജെസ് ഇങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ യാത്രകൾ സുന്ദരമാക്കാം. റേഡിയോയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക, റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. മഴക്കാലമാണ്, ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുന്ന പ്രവണത നിങ്ങൾക്കും അപകടമാണ്, അപകടമാണ്. തൊട്ടടുത്തൂടെ പോകുന്ന മറ്റ് നിരപരാധികളായിട്ടുള്ള ആളുകൾക്കും ഇത് അപകടമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ആകാശമാണ് വാർത്ത വേണമല്ലോ. വാർത്ത പണ്ടൊക്കെ നമ്മൾ ഈ വാർത്തയുടെ കാര്യം പറയുമ്പോഴാണേ, പണ്ട് വീട്ടിലൊക്കെ ചാനൽ ടി വി ഇടുന്ന സമയത്ത് പല ടേസ്റ്റുള്ള ആളുകളായിരിക്കും അല്ലേ. ഒരാൾക്ക് നാഷണൽ ജിയോഗ്രഫി കാണും, ഒരാൾക്ക് ആകാശവാണി കാണും, ഒരാൾക്ക് വാർത്ത മാത്രം കേൾക്കണം, ഒരാൾക്ക് ഏഷ്യാനെറ്റിലെ സീരിയൽ കാണും, സൂര്യ ടി വിയിലെ സീരിയൽ കാണും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടങ്ങളൊക്കെ എല്ലാവരുടെ ഇഷ്ടങ്ങൾ ഒറ്റ ഫോക്കസിലേക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഉണ്ടായിരുന്ന, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒറ്റ ഒരു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് എല്ലാവരും അവരവരുടെ മാത്രം ലോകത്തിലേക്കും മൊബൈൽ ഫോണിലോട്ടും ഒക്കെ മാറിയ ഒരു കാലഘട്ടത്തിലൂടെ മാത്രം. എൻ്റെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മാത്രമാണ്. എൻ്റെ സ്വത്ത് മുഴുവൻ വേണമെങ്കിൽ എഴുതിത്തരാം, പക്ഷെ എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ തറമാട്ടെ എന്ന് പറയുന്ന അല്ലേ, ഇങ്ങനെ രീതിയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ റീൽസ് കാണേ, പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകൾ അയ്യോ എൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്ന. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉള്ള റീൽസ്? അപ്പം എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് വന്നിട്ടുള്ള പല പല മാറ്റങ്ങളിൽ നമുക്ക് ഈ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ
2: ഒത്തിരി ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് വിലയിരുത്തണം. കുറേ അധികം സമയം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആകാശവാണി വാർത്തകൾക്ക് ശേഷം ഒരു പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമ്മളിത് യാത്ര തുടരുള്ളൂ. അപ്പോൾ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വലിയ കാര്യത്തിൽ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ചില ബസ്സുകൾ സ്റ്റാൻഡിൽ കൊണ്ടുവരും, നിർത്തിയിടലുണ്ടല്ലേ. നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പല്ലൊക്കെ പോകുന്ന ഒരു ചില സമയങ്ങളുണ്ട്. ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഡ്രൈവർമാർ അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ ഒരു 10-20 മിനിറ്റ് അവിടെ നിർത്തിയിട്ട് പോകുന്നതല്ല. അതേപോലെയാണ് നമ്മുടെ ഓണാട്ടുകാർ പാസഞ്ചറും കുറച്ചധികം നേരത്തേക്ക് ഒന്ന് നിർത്തിയിട്ട് ഇനി അറിവിൻ്റെ ലോകത്തേക്ക്, വാർത്തകളുടെ ലോകത്തേക്ക്, വിശേഷങ്ങളിലേക്ക്, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടായോ? ഒക്കെ അറിഞ്ഞിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്, 91.2 എൻ്റെ റേഡിയോ.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണക്കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ഒരു റിപ്പോർട്ട്.
7: ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ അധ്യായം എഴുതി ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കുന്നത്. 2014 May 26 അദ്ദേഹം ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1952 May 13 ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 May 27 വരെ 4,398 ദിവസമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1947 മുതൽ നെഹ്റു അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ ആദ്യ ഭാഗം ഇടക്കാല ഭരണകൂടത്തിന്റേതായിരുന്നു. 2014, 2019, 2024 പൊതുതെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ ജനവിധികളിലൂടെയാണ് ശ്രീ നരേന്ദ്രമോദി അപൂർവ റെക്കോർഡിലേക്ക് എത്തിയത്. 140 കോടിയിലധികം ജനസംഖ്യയുള്ള, വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്ത് തുടർച്ചയായ 3 പൊതുതെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങളർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നുവന്ന പ്രധാനമന്ത്രിയുടെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. ഈ ഭരണകാലയളവിൽ 25 കോടിയോളം ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, വൻകിട നിർമ്മാണ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത എന്നിവയിൽ രാജ്യം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. പ്രമുഖ ആഗോള ശക്തികളുമായുള്ള വ്യാപാര കരാറുകൾ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം എന്നിവ നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ഈ നാഴികക്കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിൻസെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണ പൂർത്തീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കുന്നതിനാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും ദേശീയ നേതാക്കളും 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൻഡിഎ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവാക്കൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. വർദ്ധിച്ചുവരുന്ന അസംസ്കൃത എണ്ണവിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി എണ്ണ വിപണന കമ്പനികൾക്ക് ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ 78 ദിവസത്തേക്കാണ് ഈ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച സമ്മർദ്ദത്തിലല്ലെന്നും സർക്കാർ അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാന്റിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതു മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ.
8: ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
6: ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓപ്പൺ ഹൌസ് ചർച്ച സംഘടിപ്പിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സൈബർ തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണി

0: മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു.
1: പാകിസ്ഥാൻ കീ ഓർ സേ ഫർജി ഖബറും ഓർ വീഡിയോ കാ എക് സിൽസില ലഗാതാർ ദേഖനെ കോ മിലാ ഹൈ യ അപ്നി വിഫൽതാവോ കോ ഛിപാനേ ഓർ അപ്നേ മാനവധികാരോ കേ ഉല്ലംഘൻ ഹനൻ സേ ധ്യാൻ ഭട്കാനേ കാ പാകിസ്ഥാൻ കാ ഹതാശ പൂർണ്ണ പ്രയാസ് ഹൈ.
0: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്യും. പിന്നീട് ഈ മാസം 14 മുതൽ 16 വരെ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. സ്ലോവാക്യയുടെ 1993 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ തീരത്ത് വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടതായി സൈന്യം അറിയിച്ചു. US ഹെലികോപ്റ്റർ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണോ ഇതെന്ന് വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് എ പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയെ ശ്രീലങ്ക എയെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 269 റൺസിന് പുറത്തായി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാൻ എയെ നേരിടും. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. ദീർഘമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസൺ മുന്നിൽ കണ്ട് പരിക്കുകളിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ സിറാജിന് വിശ്രമം അനുവദിക്കാൻ മെഡിക്കൽ സംഘവും ടീം മാനേജ്മെന്റും നിർദ്ദേശത്തിനെ തുടർന്നാണ് തീരുമാനം. സിറാജിന് പകരം കർണാടക പേസർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. എൻഡിഎയുടെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12th വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഒരു സൊല്യൂഷൻ ഉണ്ട്.
7: എന്താ സൊല്യൂഷൻ?
8: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഞ്ചരിക്കാം, യാത്രയിൽ കൂടെ ചേർന്നോളൂ. രാവിലെ എങ്ങനെയാണ്? നല്ല മഴയാണോ? വെള്ളപ്പൊക്കമൊക്കെ ആയോ? വെള്ളക്കെട്ടൊക്കെ ആയോ? ആണോ? സൂക്ഷിച്ചൊക്കെ യാത്രകൾ ചെയ്യണം. രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള ഒരു കാലം കൂടിയാണ് നമ്മൾ ഈ കടന്നു പോകുന്ന. എല്ലാ കാര്യത്തിലും കൃത്യമായൊരു ജാഗ്രത നമുക്കുണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. വേഗം വേഗം വേഗം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ യാത്രയിൽ കൂടെ ചേരാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തോ
1: സുഖാണോ? വെള്ളം കൊണ്ടുപോവോ?
0: ഇല്ല.
1: എന്റെ പുതിയ പുറത്തി കാണാൻ വരുന്നില്ലേ?
0: വീട് വെച്ചോ?
1: ഞാൻ താമസം മാറി. ഞാൻ രണ്ടുവട്ടം പറഞ്ഞിരുന്ന റേഡിയോയി 23 ദിവസമായി.
0: എന്നോട് പറഞ്ഞില്ല?
1: അങ്ങനെ പറഞ്ഞില്ല മോളെ.
0: അയ്യോ, എന്നോട് പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ
1: മോളെ? വരാൻ നമ്മുടെ രേവതിയുടെ ഓപ്പോസിറ്റാ, ഹൈവേയുടെ പടിഞ്ഞാറേ സൈഡ്.
0: ഓക്കെ, അവിടെ വന്ന് ഞാൻ ഉറക്കം വിളിക്കും. വിജയമാമ ഉണ്ടോ ഇവിടെ? ഹൈവേന്ന് പടിഞ്ഞാറോട്ട്, ആ ഭാഗത്തായിട്ട്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ അമ്മേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒറ്റക്ക് താമസിക്കുന്ന എന്ത് അടിപൊളിയാ സോളോ ലൈഫ്. സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാം, ആരെ ആശ്രയിക്കേണ്ട. എന്ത് സുഖമാണ്, എന്താ ലൈഫാണ് അമ്മയുടെ?
1: തീർച്ചയായിട്ടും ഞാൻ ഇതൊരു 18 വർഷം കൊണ്ട് ആഗ്രഹിച്ചതാ. ഇപ്പൊ ദൈവം എനിക്ക് അത് അനുഗ്രഹിച്ചു തന്നെ. പിന്നീട് എനിക്ക് വേറെ ഒന്നും ഇല്ല, മറ്റു കുഴപ്പമൊന്നും ആയിട്ട് ഒരു മനസമാധാനമായിട്ട് കുത്തിയിരിക്കാം.
0: അതെ അതെ അതെ. അമ്മ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമുക്ക്. ഓക്കെ, നമുക്ക് പണ്ട് മുതൽ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങാറുണ്ട്. നമ്മുടെ അമ്മയുടെ വീടിനടുത്ത് ഏതെങ്കിലും ഒരു പലചരക്ക് കട കാണും, വസ്ത്രം വാങ്ങുന്നൊരു കട കാണും. ഇങ്ങനെ ഒരു 10-30 വർഷമായിട്ട് അമ്മയ്ക്ക് ഇതിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളൊന്ന് പറയാമോ? ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ? എന്തൊക്കെ മാറ്റങ്ങളാണ് ഉപഭോഗ വസ്തുക്കൾ വാങ്ങുന്നതിൽ വന്നിട്ടുള്ളത്?
1: എന്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള 2 കട ഞങ്ങളുടെ കന്നേറ്റിയിലുണ്ട്. എന്റെ ചെറിയ ഒരു ഓർമ്മ ഉള്ള കാലത്തും ഉള്ള കട ഇപ്പോഴും ഉണ്ട്. അവരുടെ മക്കള് കച്ചവടം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഓൺലൈനും പോയിട്ടില്ല. ആ ഒരു കടയാണ് ഞങ്ങളുടെ ആശ്രയം.
0: അന്നും ഇന്നും മാറാത്ത വിശ്വാസവുമായി കന്നേറ്റിയിലെ ആ കുട്ടിക്കട ഇവിടെ ഉണ്ട്.
1: ഉണ്ട് ഉണ്ട് ഉണ്ട്. പുളുവള്ള കടയെന്ന് പറയും. ഞങ്ങൾക്ക് അത് ഭയങ്കര താല്പര്യമാണ്. ആ കടയിൽ പോയി സാധനം മേടിക്കണം. അവിടുത്തെ വാപ്പിച്ചുള്ള കാലത്ത് ഞങ്ങൾ 25 പൈസയും കൊണ്ട് എന്നാ അന്ന് മുളകും വല്ലിയും ഉള്ളിയും എല്ലാം തരുന്ന ഒരു കാലയളവാണ്. ആ സന്താനങ്ങൾ രണ്ടുപേരും ഇന്നും കച്ചവടം ചെയ്യുന്നുണ്ട്. ചെറുനിയന്മാരുടെ മക്കൾക്കും ഉണ്ട് കച്ചവടം. ഞങ്ങൾ മാറിയും തിരിഞ്ഞും അവിടെ എല്ലാം പോകും. നമ്മളെല്ലാവരും ഓൺലൈനിൽ പോയി മേടിച്ചു കഴിഞ്ഞാലേ
0: കൊള്ളും.
1: നമ്മുടെ നാട്ടുമ്പുറത്തുകാർക്കും ജീവിക്കണ്ടായോ?
0: അതെ. അതായത് ഈ മാറ്റങ്ങളൊന്നും, അതായത് ഈ വന്നിട്ടുള്ള മാറ്റങ്ങളൊന്നും അമ്മയെ ബാധിച്ചിട്ടില്ല. അമ്മ ഇപ്പോഴും അവിടെ തന്നെയാണ് ആശ്രയിക്കുന്നത്.
1: ഞങ്ങളുടെ മക്കളെല്ലാം അവിടെ പോയി മേടിക്കും. അവിടുത്തെ കട ഇല്ലെങ്കിൽ വേറെ പോകത്തുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് മോളെ, ഈ ഓൺലൈനിലെ മരുത്തും പിന്നെ നമ്മുടെ ഇവിടെ എല്ലാം കരുണാപുരിലെല്ലാം വലിയ മാളുകളല്ലേ, അവിടെ എല്ലാം പോയി സാധനങ്ങൾ മേടിച്ചാലും ചിലപ്പോ നേരം മുള തിരിച്ചു നോക്കുമ്പോ ഒരു ഉപ്പാണ്. അന്നേരം ഓടി നമ്മുടെ അടുത്ത കടയിലോട്ടല്ലേ മോളെ പോലെ. പക്ഷെ ആ കടക്കാരെ നോക്കിയിരുന്ന് കഴിഞ്ഞിട്ട് ഒരു ഉപ്പായിരിക്കും മേടിച്ചോണ്ട് വന്നേ. അവരങ്ങ് മറന്നും പോകും നമ്മളോട്ട് ചോദിക്കത്തു. അപ്പൊ ചെറിയ കടക്കാര് നമുക്ക് എപ്പോഴും ആശ്രയിക്കും. അത് നമുക്ക് എപ്പോഴും,
0: എനിക്ക് ഇത്രയേ ഉള്ളൂ, അമ്മയ്ക്ക് ഇത്രയും കൊല്ലമായിട്ട് ആ ഒരു പാറ്റേണിൽ തന്നെ പോകുന്ന ആളാണ്. ഓൺലൈനോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളോ ഒന്നും
1: വന്നു എനിക്ക് ഇപ്പോഴും ഇവിടൊക്കെ ഉള്ള ആ കടയിൽ നിന്ന് വാങ്ങിക്കാനാ താല്പര്യം. ഇവിടെ പരുന്നാപ്പള്ളി പോയിട്ട് വന്നാലും ശരി 5 രൂപ അധികം ആയിക്കോട്ടെ, ആ പാരം ചുമക്കണ്ട, അടുത്തോട്ട് മാറി മേടിക്കാമല്ലോ.
0: ഇപ്പൊന്ന്
1: പറയുന്ന എല്ലാരും അങ്ങ് പോയി പകലത് ആഹാര സാധനങ്ങൾ വരെ ഇനി വാങ്ങിച്ചു അന്നേരം കഴിക്കാനുള്ള എല്ലാം ഇനി കൊണ്ടുവരികയല്ലേ.
0: ഇപ്പൊ
1: നമ്മള് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ മാറാൻ പോകുന്നില്ല മോളെ.
0: അവര് മാറ്റത്തിലല്ലേ വളർന്നു പോകുന്നേ, അപ്പൊ എങ്ങനെ മാറാൻ പറ്റും?
1: പിന്നെ മോളെ ഞാനൊരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ?
0: പറഞ്ഞു.
1: കേൾക്കുന്നെന്നുണ്ടെങ്കിൽ എന്റെ ചീച്ചറമ്മയ്ക്കും നമ്മുടെ പത്മജാമ്മയ്ക്കും സുകുമാരി അമ്മയ്ക്കും ഒക്കെ സുഖമായിട്ട് ഇരിക്കുന്നതെന്ന്. അവര് ഈ റേഡിയോയിലെങ്കിലും ഒന്ന് കേക്കട്ടെ.
0: അതെന്നെ
1: ചാജി ഇല്ലാഞ്ഞിട്ട് എനിക്ക് 2-3 ദിവസം സ്വരം കേൾക്കാതെ, പ്രകാശിന്റെ സ്വരം കേൾക്കാനൊക്കെ വലിയ വിഷമമാ. ഹിന്ദുത്വങ്ങൾ എന്തോ എടുക്കുവാ. പ്രകാശിന്റെ നമ്പർ ഉണ്ടായിട്ട് പിന്നെയും സമാധാനമുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ അവരോട് വലിയ താല്പര്യം. കാരണം ഈ പത്മരാമയും കുമാരിയമ്മയൊക്കെ ഞങ്ങള് പ്രായത്തുള്ളവരല്ലേ ടീച്ചറമ്മയൊക്കെ.
0: അതെ തീർച്ചയായിട്ടും അമ്മ. അപ്പോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത യാത്രക്കാരായിട്ട് അവർ വരും നമുക്ക് വിശ്വസിക്കാം.
1: വളരെ വളരെ സന്തോഷം അവരോടൊക്കെ. പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിലെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട്.
0: അതെ തീർച്ചയായിട്ടും. അപ്പോ ഈ പറഞ്ഞില്ലേ, ഈ ശബ്ദങ്ങളിലൂടെ നമുക്ക് അത്രത്തോളം പരിചിതമായിട്ടുള്ള ആളുകളുടെ ശബ്ദം ഒരു ദിവസം കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമം തോന്നും. ശരിയാണ് കേട്ടോ, നമ്മളിവിടെ ലൈവിലിരിക്കുന്ന ഓരോ ആർജേസും വന്നിട്ട് നമുക്ക് ആലോചിക്കാം. നമുക്കറിയാം നമ്മൾ വരുന്ന സമയത്തേക്ക് ഓടി വരും, അമ്മമാർ വരും, ചേട്ടന്മാർ വരും എന്നൊക്കെ ഒരു നമുക്ക് മെസ്സേജുകളായിട്ട് വരും എന്നൊരു ഉറപ്പോടുകൂടി തന്നെയാണ്. ശരിക്കും യാത്രകളുടെ അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞു വന്ന ഒരു വിഷയത്തിലേക്ക് തന്നെ വീണ്ടും കടന്നു വരികയാണ്. നമ്മുടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലെല്ലാം വന്നിട്ടുണ്ട്. പല മേഖലകളിലാണെങ്കിലും നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു മടക്കടയോ അല്ലെങ്കിൽ ഒരു കൊച്ച് ആ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു പലചരക്ക് കടയോ ഒരു ടെക്സ്റ്റൈൽസോ ഒക്കെ ഉണ്ടാവും. കാലം നമുക്ക് പല പല മാറ്റങ്ങൾ വരുത്തി, ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലേക്കായി. അങ്ങനെ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ, കേൾക്കട്ടെ. ഈ പറഞ്ഞ ഈ കാലങ്ങൾ കൊണ്ട് വരുത്തിയ മാറ്റങ്ങളൊക്കെ പറയൂ.
1: വിജയകുമാരിക്ക് എന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നേരുന്നു.
0: അതെ തീർച്ചയായിട്ടും. പറഞ്ഞോളൂ അമ്മ, ഈ പറഞ്ഞ മാറ്റങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പിലും ഓൺലൈൻ പർച്ചേസിംഗിലോട്ടൊക്കെ മാറിയിട്ടുണ്ടോ അമ്മ?
1: ഓൺലൈനിൽ ഒരു സാധനം പോലും അമ്മയുടെ ഈ പ്രായത്തിനിടയ്ക്ക് വാങ്ങിയിട്ടില്ല.
0: ഇല്ല
1: ഇല്ല.
0: എങ്ങനെയാണ് ഇപ്പോഴും ആ പഴയ അടുത്തുള്ള കടകളാണോ ആശ്രയിക്കാറ്?
1: ഇപ്പോഴും പഴയ കടകൾ തന്നെ ആശ്രയം. എല്ലാ സാധനങ്ങളും ഒന്നിച്ചു പോയി വേടിക്കും എന്നുള്ളതേ ഉള്ളൂ. എന്നൊന്നും പോകാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ പോയി ചോയ്സ് ചെയ്യുന്നാ മേടിക്കുന്നത്. എല്ലാ സാധനങ്ങളും മേടിച്ചോണ്ട് വരും. ഒരു സാധനവും ഞാൻ ഓൺലൈനിൽ മേടിക്കുന്നില്ല. ഫാസ്റ്റ് ഫുഡും മേടിക്കാറില്ല. ഇല്ല.
0: ഓക്കേ ഓക്കേ. ഈ മാറ്റങ്ങളൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല രമണ?
1: നമ്മളെ ഇതുവരെ ബാധിച്ചിട്ടില്ല മാറ്റങ്ങളൊന്നും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം ഓൺലൈനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ.
0: അതെ അതെ.
1: രണ്ട്
0: ലാഭമുണ്ട്, അതായത് സമയം പോണ്ട, വീട്ടിലിരുന്നിട്ടാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് അപ്പൊ സംഭവം കിട്ടും, മറ്റേതെങ്കിൽ അവിടെ വരെ ഒരുങ്ങി പോണം. അതെ അതെ അതെ.
1: ഇപ്പോഴത്തെ പിള്ളേരെല്ലാം
0: ഓക്കെ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അഡ്മിഷന്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പോസ്റ്റ്മാൻ ആയിരിക്കും കൂടുതൽ വീട്ടിൽ വരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന സ്വിഗ്ഗിയിൽ നിന്ന് ഓൺലൈൻ നിന്നൊക്കെയുള്ള ആളുകളാണ്. എല്ലാം ഫോൺ വഴിയാ കച്ചവടങ്ങളും എല്ലാം.
1: രാജ്യം പുരോഗതി വരട്ടെ.
0: തീർച്ചയായിട്ടും. ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ പർച്ചേസിംഗിന് നമുക്ക് കുറെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം ലാഭിക്കാം, പിന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സംഭവം കിട്ടും, നമുക്ക് സെലക്ട് ചെയ്യാം, കാത്തിരിക്കേണ്ട, അങ്ങനെ കുറച്ചധികം ഗുണങ്ങൾ ഇതിലുണ്ട്. പക്ഷേ നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെ നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തൂ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം എല്ലാവർക്കും.
0: ഷാജിക്കോ പറഞ്ഞോളൂ.
2: ഓൺലൈൻ പർച്ചേസിംഗും മറ്റു കാര്യങ്ങളും അത് ഇതെല്ലാം വന്നെങ്കിലും ശരിയല്ല. ഞാനും ഇതുവരെക്കും ഒന്നിനെ ആശ്രയിച്ചിട്ടില്ല.
0: ഇല്ല,
2: തൽക്കാലം ഒന്നിനെ ആശ്രയിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നോ ഇല്ല. പിന്നെ നാളത്തെ സ്ഥിതി നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ.
0: അതെ.
2: പക്ഷെ പണ്ടത്തെ ഈ ഗ്രാമങ്ങളിലെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇത്രയും നേരം പാസഞ്ചർ പറയാം ആരും പറയാത്ത കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് അത് വിശേഷിച്ച് നമ്മുടെ ഈ മേഖലകളിൽ എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 3:30, 4 മണി ആകുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ എല്ലാ വീട്ടുകളിൽ അല്ല, ഏറ്റവും നല്ലൊരു വിഭാഗം വീട്ടുകളിൽ നിന്ന് കയറും കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. കയർ കൊണ്ടുവന്ന് വെച്ചാൽ അന്നത്തേക്കുള്ള എല്ലാ പിന്നെ സാധനങ്ങളും മേടിച്ച് അവിടെ വെച്ചാൽ സാധനങ്ങളെല്ലാം മേടിച്ച് കൊണ്ടുവന്നിട്ടാണ് അന്നത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് രാത്രി ആവുമ്പോഴാ പിന്നെ കിടന്നുറങ്ങിയിട്ട് നേരം വിളക്കുമ്പോഴാണ് അടുത്ത പരിപാടിക്ക് പോകും. പക്ഷെ അതായിരുന്നു ഒരു നല്ലത്. അതെന്ന് പറഞ്ഞാൽ ഇന്ന് പഴയ കാലത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകളിൽ മാത്രം, അല്ലാതെ ഒരു പരിപാടി ഇല്ല. മൊത്തം നിന്ന് പോയി എന്ന് തന്നെ പറയാം. എങ്കിലും ഞാൻ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും മേടിക്കുന്ന തൊട്ടടുത്തുള്ള ചെറിയ കടകളിൽ നിന്ന് മാത്രമാണ് മേടിക്കുന്നത്. അല്ലാതെ സൂപ്പർ മാർക്കറ്റിനെയോ ഓൺലൈൻ ബിസിനസിനെയോ പിന്നെ ഫാസ്റ്റ് ഫുഡിനെയോ ഒന്നും ആശ്രയിച്ചിട്ടില്ല. തൽക്കാലം ആശ്രയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്
0: ഓക്കെ ചേട്ടാ.
2: നമ്മളെ ഗ്രാമ ഗ്രാമീണനാണ് നമുക്ക് ഗ്രാമീണ.
0: ഈ മാറ്റങ്ങളൊന്നും ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്നാണ്.
2: എന്ന് മാറ്റങ്ങളെല്ലാം ബാധിക്കാന്നാണ്, ഞാൻ കിലോമീറ്ററുകളോളം സൈക്കിളെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആളാ. ഇപ്പൊ പിന്നെ സൈക്കിളിലല്ല, എനിക്ക് ആക്റ്റീവ ഉണ്ട്, വണ്ടിയുണ്ട്. വലിയ വണ്ടിയൊക്കെ ഓടിക്കാൻ ആണെങ്കിലും അതൊന്നിലൊന്നും ഇപ്പൊ പോകുന്നില്ല. അത് മാറ്റത്തിന്റെ ഒരു ഭാഗമെന്ന് വേണം തന്നെ പറയാം, യാത്രയുടെ ഭാഗം. കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, സൈക്കിളിൽ പോയാൽ പെട്ടെന്ന് വേറൊരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തക്കാലം ആ സൈക്കിൾ യാത്രയൊന്ന് മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, ബാക്കിയെല്ലാം പഴയത് തന്നെയാണ്.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ഷാജിക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന മാറ്റങ്ങളൊന്നും മനഃപൂർവ്വം അതിലോട്ട് മാറാതെ തൊട്ടടുത്ത കടകളെയൊക്കെ തന്നെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ശരിക്കും ഓൺലൈൻ ഡെലിവറിക്കായിട്ട് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മുടെ വീടറിയാം അല്ലെ. വിളിക്കും ഇന്ന വീട്ടിലേക്കാണല്ലോ ഓർഡറാണെന്ന് പറയുമ്പോൾ അവർക്ക് വഴി തെറ്റാതെ വിളിച്ച് ചോദിക്കാതെ വരാനായിട്ട് അറിയാം. കാരണം സ്ഥിരമായിട്ട് ആളുകൾ അങ്ങനെ വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ടോ? ഹൈ ഹൈ, നിങ്ങളെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള പല പല മാറ്റങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഒരു കുഞ്ഞിനിടവേളയ്ക്ക് ശേഷം യാത്ര നമുക്ക് തുടരാം. സ്റ്റേ ട്യൂൺ 91.2 എൻ ദി റേഡിയോ.

പഴയ കാലത്തിന്റെ കഥ പറയുമ്പോൾ പഴയകാല കവിതയുടെയും ഈണത്തിന്റെയും സ്വാദുള്ള പാട്ടുകൾ പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകണ്ടേ? അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം പാർവതിയുടെയും ഗോവർദ്ധനന്റെയും പ്രണയകഥ പറയാൻ ഇളയരാജ ഇങ്ങനെ ഒരു ഗാനത്തിന് സംഗീതം പാർന്നത്. ശീലക്കുടയും ബൂട്ടും പാപ്പാസും അണിഞ്ഞ് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ പഴയ സത്യൻ മാഷിനെയും നസീർ സാറിനെയും ഓർത്തുപോയി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 ലോഡാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ യാത്ര ചെയ്യാം. യാത്രയിൽ പങ്കുചേരൂ. വിളിക്കേണ്ട നമ്പർ 9544704012 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. ഈ കാലം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, നമ്മുടെ എല്ലാ മേഖലയിലും നമ്മുടെ ലൈഫിൽ മുഴുവനായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വന്ന മാറ്റങ്ങളാണ് നമ്മുടെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന ഒരു പാറ്റേൺ തന്നെ എത്ര രീതിയിൽ മാറിയിട്ടുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ വീടിനടുത്തൊരു കൊച്ചു ടെക്സ്റ്റൈൽസ് കാണും, ഏതെങ്കിലും ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടായിരിക്കും പോകുന്നത്. പിന്നീട് നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ സിറ്റിയിലേക്ക് മാറി അവിടെ ഒരു അറിയപ്പെടുന്ന ഒരു ഷോപ്പ് കാണും. വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ടായിരിക്കും പിന്നെ പോകുന്നത്. പിന്നീട് അത് മാറി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായി. ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏത് കളറിൽ ഏത് സൈസിൽ എങ്ങനെ അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നു. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട റിട്ടേൺ അടിക്കുന്നു എന്ന് വേണ്ട. എല്ലാ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് അടുത്ത ഒരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഞാൻ ഡോക്ടർ സേതു ആണ്.
0: ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സർ, നമ്മുടെ വണ്ടിയിലോട്ട് ചാടി കയറിക്കോളൂ.
1: നമസ്കാരം, താങ്ക് യു
0: സർ. പറഞ്ഞോളൂ, മഴയൊക്കെ ഉണ്ടോ? ടിക്കറ്റ് ഇല്ല, അതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു വലിയ പ്രത്യേകത.
1: ഡെസ്റ്റിനേഷനും
0: ഇല്ല. അതെ അതെ അതെ, നമുക്ക് ഒരു സ്റ്റോപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ, പ്രത്യക്ഷ ലക്ഷ്യബോധം ഒന്നും ഇല്ലാതെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിട്ടുള്ള ഒരു ഇടമാണിത്. ഓക്കെ, നമ്മുടെ കൂടെ പോരുന്നോ? ഓക്കെ, വായോ സർ. നമുക്ക് ഈ കാലങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള, നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന രീതിക്കൊക്കെ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാറ് കായംകുളം എരിവ ഒരു ഗ്രാമപ്രദേശമാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഈ ലൈഫിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പലചരക്ക് കടകളിൽ നിന്നും ചെറിയ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ മാറി ലൈഫിൽ വന്ന മാറ്റങ്ങൾ ഒന്ന് പറയാം. ഒരു ഡോക്ടറുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അത്.
1: തീർച്ചയായിട്ടും എല്ലാ എനിക്കൊന്ന് എല്ലാ ഫീൽഡിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഈവൻ പഠിക്കുന്നത്, കാരണം നമുക്ക് അറിയാം കൊറോണ സമയത്ത് 3 വർഷം എല്ലാരും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കില്ല എന്ന് പറഞ്ഞവര് പോലും മൊബൈലിനെയും ടാബിനെയും ലാപ്ടോപ്പിനെയും ആശ്രയിച്ചായിരുന്നു ജീവിച്ചത്. അല്ലെ, നോർമൽ സ്കൂളിൽ പോയി പഠിക്കുന്ന ബുക്കിൽ നിന്നും മാറി ലാപ്ടോപ്പിൽ ഡിജിറ്റൽ യുഗത്തിലോട്ട് മാറി. ആ സമയത്ത് തന്നെ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു എല്ലാരും മാക്സിമം ആ ഡിജിറ്റലൈസേഷൻ, കാരണം ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ യൂസേജും വളരെ കൂടി, ഓൺലൈൻ പർച്ചേസസും, കാരണം നമുക്ക് കടകളിൽ പോകാൻ പറ്റാതായപ്പോഴത്തേക്ക് ഫുഡ് മുതൽ ഫുഡ്, ഗ്രോസറി, പച്ചക്കറി, മീന് എല്ലാം ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുന്ന ഒരു പ്രവണതയായിരിക്കാം.
0: എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു കൊറോണ കാലത്തിന് ശേഷമാണ് ഇത്രയും ഓൺലൈൻ സേവനങ്ങൾ കൂടുതലായിട്ട് വന്നതെന്ന് തോന്നുന്നു.
1: അതെ അതെ, എനിക്ക് ഓൺലൈൻ ഈ സ്റ്റഡി പ്ലാറ്റ്ഫോമും ഒത്തിരി കൂടിയിട്ടുണ്ട്, പക്ഷെ അത് അത്ര അങ്ങോട്ട് നിലനിന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഷോപ്പിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ സിറ്റികളിൽ, നമ്മുടെ ടൗണുകളിലൊക്കെ അത്ര ആയിട്ടില്ലേലും മെട്രോപൊളിറ്റിയൻ സിറ്റി, ഇപ്പൊ നമ്മൾ, ഞാനും ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവിടെ ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ സാധനം, എന്താണ് ഓർഡർ ചെയ്തത്, 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ വീട്ടിലെത്തും എന്ന് പറഞ്ഞാൽ ആൾക്കാർ നോക്കുമ്പോ എന്താണ്, നമ്മൾ വണ്ടി എടുത്ത് അത്രയും പെട്രോൾ ചെലവാക്കി കടയിൽ പോയി വെയിലും കൊണ്ട്, അല്ലെങ്കിൽ മഴയാണെങ്കിൽ മഴ അത് കൊണ്ട് അവിടെ പോയി തിരിച്ചു, എങ്ങനെ കട്ടി, എന്തുകൊണ്ട് നല്ലത്, ഒരാള് ഒരു 10 രൂപ കൂടുതൽ കൊടുത്താലും നമ്മുടെ അത്രയും സമയം നമുക്ക് ലാഭിക്കാം, നമുക്ക് അത്രയും നമ്മുടെ ഫ്യൂവൽ ലാഭിക്കാം എന്നുള്ളൊരു. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഓൺലൈൻ പർച്ചേസ് തന്നെ, എനിക്കൊന്ന് ഈ തുണികളും ഈ മൊബൈലും അങ്ങനെയുള്ള എന്ത് സാധനവും ഇപ്പം ഒരു ഒരു ക്ലിക്ക് അതെ എന്ന് വേണേ പറയാം. ആൾക്കാർക്ക് വീട്ടിലിരുന്ന് എന്ത് വേണേലും ഓർഡർ ചെയ്യാം, അത് ഈവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ എനിക്ക് ഒന്ന് വളരെ കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ ഓൺലൈൻ ഫുഡുകളും ഇപ്പം അതല്ലേ, നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഏത് വിഭവം നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് വീട്ടിലെത്തിക്കും.
0: അതെ അതെ അതെ, അതൊക്കെ വന്നോണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓടേണ്ട കാര്യമില്ലല്ലേ, അങ്ങനെ ഒരു സമാധാനമുണ്ട്.
1: അതെ അതെ അതെ, അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ട്

0: പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, നെഗറ്റീവും
1: ഉണ്ട്. സാർ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇപ്പോഴും ആശ്രയിക്കുന്ന അല്ലെങ്കിൽ പണ്ട് മുതലേ ഇപ്പോഴും ഓർത്തുവെക്കുന്ന ഒരു സാറിന് മാത്രം ഇഷ്ടപ്പെട്ട കട, അവിടെ നിന്ന് ഇപ്പോഴും വാങ്ങാറുണ്ട്, അങ്ങനെ പറയാനൊരു ഷോപ്പ് ഉണ്ടോ?
0: അങ്ങനൊരു കട, അങ്ങനെ ഒരു കടയെന്ന് വെച്ചാൽ നമ്മള് സ്വർണ്ണമൊക്കെ എനിക്ക് അത് നമ്മളിപ്പോഴും നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട്, കാരണം അതൊരു ഒരു വിശ്വാസത്തിന്റെ ഒരു ഇതാണ്. നമ്മൾ ഓൺലൈൻ മേടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ അത് കിട്ടുവോ എന്നുള്ള ഒരു വേവലാതി ഇപ്പോഴും ഉണ്ട്. ഓൺലൈൻ പർച്ചേസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ എനിക്കിപ്പോഴും. പിന്നെ എനിക്കിപ്പോഴും ഷർട്ടും തുണികളൊക്കെ നേരിട്ട് പോയി ഒന്ന് ട്രയല് ചെയ്ത് മേടിക്കുന്നതിലാണ് എനിക്ക്
1: താല്പര്യം.
0: നമ്മൾ ഓൺലൈൻ നോക്കുമ്പോൾ നമുക്ക് കുറെ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും, പിന്നെ അതിന്റെ ഒത്തന്റിസിറ്റി എനിക്ക് അത്ര അറിയത്തില്ല. ചിലതൊക്കെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ കയറി വരാമെന്ന് എനിക്ക് തോന്നുന്നു.
1: എന്നാൽ ഈ വസ്ത്രത്തിന്റെ കാര്യം മാത്രം ഞങ്ങൾ അങ്ങോട്ട് ശരിയാവത്തില്ല. വസ്ത്രം എനിക്ക് കണ്ടു തന്നെ നോക്കി ഇത് പിടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട അളവാക്കി.
0: അതിന്റെ ടെക്സ്ചർ എന്താ, ചിലപ്പോ നമുക്ക് അത് പിടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ കളർ നമുക്ക് ഫോട്ടോയിൽ ഒരുപോലെ ഇരിക്കും, വേറെ ഒരു നമ്മൾ നേരിട്ട് കാണുമ്പോൾ വേറെ ഇതായിരിക്കാം.
1: അപ്പോ ഓൺലൈനിൽ ബാക്കി എല്ലാം ഓക്കെ, പക്ഷെ ഞാൻ ഡ്രസ്സുകൾ ഇല്ല ഇല്ല എങ്ങനെ നേരിട്ട് നോക്കും.
0: മേടിക്കാറില്ലെന്നല്ല, കൂടുതലും എനിക്ക് ട്രൈ ചെയ്ത് മേടിക്കുന്നതിലാണ് താല്പര്യം.
1: ഓക്കെ സാർ, ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് സാർ, കഴിഞ്ഞ ദിവസം ബ്രെയിൻ ട്യൂമർ ഡേ ആയിരുന്നു. സാർ ഒരു റേഡിയോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു അവയർനെസ് പോലെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒന്ന് പറയാമോ?
0: ഓ തീർച്ചയായിട്ടും. നമുക്ക് യൂഷ്വലി ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ അത്ര കോമൺ അല്ലെങ്കിലും നമ്മുടെ നാട്ടിലല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറും ലങ് ക്യാൻസറും ഒക്കെയാണ്. അതുപോലെ തന്നെ ഒരു നല്ല പെർസെന്റേജ് ആണ് ബ്രെയിൻ ട്യൂമർ. ബ്രെയിനിലെ കോശങ്ങള് അബ്നോർമലായിട്ട് ഗ്രോ ചെയ്ത് ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് ഇതാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. അപ്പം അത് പല രീതിയിലും ചില പേഷ്യൻസിന് തലവേദന ആയിരിക്കും. എല്ലാവർക്കും എന്ന് പറഞ്ഞ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ എന്നല്ല ഞാൻ പറയുന്നത്, 90% തലവേദനയും നോർമൽ ടെൻഷൻ ഹെഡേക്ക് ആണ്. പിന്നെ നമുക്ക് വിടാതെ ഇങ്ങനെ നമ്മൾ മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വന്നിരിക്കുന്നോണ്ടിരിക്കുന്ന തലവേദന. പിന്നെ ചിലവർക്ക് നമുക്ക് ഫിറ്റ്സ് വരിക, ചിലവർക്ക് തല കറക്കമായിരിക്കാം, അങ്ങനെയുള്ള പല സിംറ്റംസും വരും. ചില പേഷ്യൻസ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതായിരിക്കാം, അങ്ങനെ പല ഈ ന്യൂറോളജിക്കൽ ഹിസ്റ്ററി ആയിട്ടായിരിക്കും പേഷ്യൻസ് വരും. അപ്പൊ നമുക്ക് റുട്ടീൻ ആയിട്ട് ഒരു ഡോക്ടറിനെ കാണുക, അവർ പരിശോധിക്കുമ്പം അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും.
1: സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമിതമായ തലവേദന ബ്രെയിൻ ട്യൂമർ വഴി വെക്കും, അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ?
0: യെസ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 90% നോർമൽ ഒരു ടെൻഷൻ ഹെഡേക്ക് ആയിരിക്കും, പക്ഷെ ഒരു 10% നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് തലവേദന വരികയും അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിനും വരുന്നു, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, അങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊരു CT സ്കാനോ ഒരു MRI ബ്രെയിനോ എടുത്ത് നോക്കാം, ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില പേഷ്യൻസ് ഒക്കെ ചിലപ്പോൾ മറിഞ്ഞു വീണ് CT എടുക്കാൻ വരുമ്പോഴായിരിക്കും തലയിൽ ഒരു ബ്രെയിൻ ട്യൂമർ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോ സ്പൈനിന്റെ MRI എടുക്കാൻ വരുമ്പോ നമ്മൾ അതിനകത്ത് ബ്രെയിനിന്റെ ഒരു ഭാഗം ചില ഒരു സെക്ഷനിൽ കിട്ടും, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച ട്യൂമേഴ്സ് ഉണ്ട്. ഒരു പേഷ്യന്റ് നടുവേദന വന്നപ്പോ നമ്മൾ ഒരു സ്ക്രീനിങ് സ്പൈൻ ഇടുമ്പോ അതിനകത്ത് ഒരു ഭാഗത്ത് ബ്രെയിനിന്റെ ഒരു ഭാഗം കിട്ടി, അതിനകത്ത് ഒരു മുഴ ഉണ്ടായിരുന്നു, അതൊരു മെനിഞ്ചം ആയിരുന്നു. അപ്പൊ ഈ പേഷ്യന്റ് രണ്ടാമത് സർജറി കഴിഞ്ഞിട്ട് വന്ന് നമ്മളോട് ഭയങ്കര താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, നടുവേദനയ്ക്ക് വന്നായിരുന്നു, അന്നേരം ഇത് കണ്ട് പിന്നെ അതിന്റെ സർജറി നമ്മൾ കഴിഞ്ഞു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വന്ന ഇതുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സിംറ്റംസ് ആണെങ്കിലും നമ്മൾ അത് ഇച്ചിരി വെറുതെ കളയരുത്. ഓക്കെ, ഇപ്പൊ നോർമലി വന്ന് പോകുന്ന തലവേദനയെങ്കിൽ ഓക്കെ, സിവിയർ ആയിട്ട് വരികയാണെങ്കിൽ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഒരു CT സ്കാനോ MRI ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്
1: കണ്ടുപിടിക്കാം.
0: മെയിൻ ആയിട്ടും ഇമേജിങ് ഇത് തന്നെയാണ്. ഈവൻ കുട്ടികളിൽ പോലും നമുക്ക് ബ്രെയിൻ ട്യൂമേഴ്സ് കാണുന്നുണ്ട്. പല സ്റ്റഡിയും പറയുന്നത് ഇപ്പം പലതും ജനറ്റിക് ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ ഈ മൊബൈൽ റേഡിയേഷൻ യൂസ് കാരണം നമുക്ക് ബ്രെയിൻ ട്യൂമേഴ്സ് വരുന്നത്, മെനിഞ്ചിയോമ അല്ലെങ്കിൽ ഗ്ലയോമ ഒക്കെ വരുന്ന സ്റ്റഡി ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിമാൻസിലെ ഒരു സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നേരം മൊബൈല് നമ്മൾ അടുത്ത് പിടിച്ച് തലയുടെ അടുത്ത് പിടിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാൻ നേരം നമ്മുടെ തലാനിന്റെ അടിയിലൊക്കെ വെച്ച് കിടക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഒരു റേഡിയേഷൻ, നമുക്കറിയാം ഇതിനകത്ത് റേഡിയേഷൻ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, അത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ തലയിലോ അല്ലെങ്കിൽ നമ്മൾ ഈ കോക്കനൊക്കെ വെക്കുമ്പോൾ അത് കുറച്ചും കൂടെ നമ്മുടെ ബ്രെയിൻ സെൽസിനോട് അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യുക.
1: ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മളൊരു ജാഗ്രത, ഈ പറയുന്ന സിംപ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ സാർ, നമ്മുടെ യാത്രയിൽ 9 മണിവരെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ.
0: താങ്ക് യു
1: സാർ. നമ്മുടെ ഡോക്ടർ സേതു സാർ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആണ് ന്യൂദേശി ഗ്ലാഡ് സ്കാൻസ്. അപ്പോ സാർ നമ്മളോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി. ഈ വിഷയങ്ങളിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് ഹെൽത്ത് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സാർ. അപ്പോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും തിരികെ എത്താം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ മേഖലയിലും കാലങ്ങൾ കൊണ്ട് വരുത്തിയ പല പല പല മാറ്റങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്തൊരു പാസഞ്ചർ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: ഹലോ നമസ്കാരം സോദിയേ.
1: എന്തോ ഹല്ല ഹല്ല,
2: കാണാനില്ലല്ലോ.
1: ആ മായാവിയാണ് ഞാൻ മകളെ.
2: ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടേ.
1: ഓ ഉണ്ടേ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഇടയ്ക്കാണെങ്കിലും ഞാൻ ഓടി ഓടി ഓടി വരാറില്ലേ.
2: വരാറുണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് കേറാറുണ്ട്, എന്നിട്ട് യാത്രയിൽ നിറങ്ങി പോകാറുണ്ട്. പക്ഷെ ഇതിൽ കേറിയില്ലെങ്കിൽ ടെൻഷനാണ് കേട്ടോ. ഇടയ്ക്കെങ്കിലും ഒന്ന് കേറണം എന്നാണ് ഒരു ആഗ്രഹം.
1: അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ എല്ലാ ദിവസവും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ വരാതിരിക്കുന്നത്. പണ്ട് 7 ദിവസങ്ങളും ഉണ്ടായിരുന്നു.
2: കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായിരുന്നു.
1: ആ ഉണ്ടായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച.
2: ശബ്ദം കേട്ടപ്പോഴത്തേക്കും
1: പറഞ്ഞോളൂ, നമുക്ക് വന്നിട്ടുള്ള പർച്ചേസിംഗിന്റെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയേക്കട്ടെ.
2: പർച്ചേസിങ്ങുകളുടെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഈ കൊറോണ ടൈം ആയത് ശേഷമാണ് ഒത്തിരി ഈ ഓൺലൈൻ ബിസിനസ് പുരോഗമിച്ചു വന്നത്. കൊറോണ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ് വന്നതും അവരുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ പുരോഗമനമായതും. ആ ഡിഫറൻസ് ഇപ്പം വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി കൂടത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ എല്ലാ മനുഷ്യരും, എന്നുവെച്ചാ സാധാരണ തൊട്ട് അങ്ങ് VIP വരെയുള്ള എല്ലാ മനുഷ്യരും പർച്ചേസിങ് ചെയ്യുന്ന ഓൺലൈൻ വഴിയാ. ഒരുവിധപ്പെട്ട ഉള്ള ആൾക്കാരെ ഉള്ളു കടയിൽ പോയി സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത്. എല്ലാവരും പർച്ചേസിങ് ചെയ്യുന്ന ഓൺലൈൻ, അത് ഫുഡ് അർത്ഥി ഉൾപ്പെടെ പർച്ചേസിങ് ചെയ്യുന്ന ഓൺലൈൻ വഴിയാ. പക്ഷെ നമ്മൾ ഈ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് സാധാരണക്കാരെ ചെറുകട കടകള്, അതായത് പലചരക്ക് കടകൾ, ചെറിയ ചെറിയ കടകളെല്ലാം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അവരുടെ ജീവിതം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവരല്ല ഇത് ചെയ്യുന്നത്, മൊത്തവും പുറത്തുള്ളവരാ. കുറച്ചുപേരെയുള്ള കേരളത്തിൽ ഈ പുറത്തു പോകുമ്പോൾ നമ്മുടെ ക്യാഷ് മൊത്തവും പുറത്തു പോകും, അതാരും അറിയുന്നില്ല. നമ്മൾ കേരളത്തിൽ താമസിക്കുമ്പോൾ നമ്മളുള്ള ചുറ്റുപാടുമുള്ളവർക്കാണ് ആ പൈസ നമ്മൾ കൊടുക്കേണ്ടത്.
1: അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ലല്ലോ ചേച്ചി.
2: അല്ല, ഞാൻ പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. ജസ്റ്റ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ഒന്ന് നമ്മൾ കണ്ണോട്ടിക്കണം.
1: ആ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഫുഡ് നമ്മുടെ വീടിനടുത്തുള്ള റെസ്റ്റോറന്റുകള് നമുക്ക്.
2: അത് തന്നെ, തീർച്ചയായിട്ടും ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. നമ്മുടെ അടുത്തുള്ളവരെ നമ്മൾ എന്നും ഓർക്കണം. ഇപ്പൊ നമ്മളൊരു അയൽപക്കം പുറം, നമ്മളൊരു ചുറ്റുപാട് താമസിക്കുന്നവരെ നമ്മൾ അയൽക്കാരെ അകറ്റി നിർത്താറുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ഏത് ആപത്ത് ഘട്ടങ്ങളിൽ നമ്മളോടൊപ്പം ചേരുന്നതാണ് നമ്മുടെ അയൽബന്ധം. മനസ്സിലായേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ് നമ്മൾ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങാതെ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പിന്നെ ഓൺലൈൻ ബിസിനസ് നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. നമ്മളെ ചുറ്റുപാടുമുള്ളവരെ അവർ നമ്മൾ കാണണം. പക്ഷെ നമ്മൾ ചെറുകിട, ഒരു നമ്മളൊരു നാരങ്ങ മുട്ടായി വാങ്ങിച്ച് കഴിക്കാറുണ്ട് നമ്മുടെ കുഞ്ഞിലെ. നമ്മൾ പോകുമ്പോൾ നമ്മളെല്ലാവരും എന്നെ അപേക്ഷിച്ച് എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇന്ന് എന്റെ വീടിന്റെ അടുത്തുള്ള പല കടകളിൽ നിന്നും സാധനം മേടിക്കും. ഒരു കടയിൽ നിന്ന് മാത്രമല്ല, എല്ലാ കടകളിൽ നിന്നും ഞാൻ സാധനം മേടിക്കാറുണ്ട്. ഞാൻ ഓൺലൈൻ പർച്ചേസിങ് ചെയ്യാറുമില്ല. അപ്പം നമ്മളെ എല്ലാവരും സഹായിക്കണം. നമ്മളെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ സഹായിക്കണം. എപ്പോഴും നമ്മളെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ അറിയണം. അതാണ് നമ്മുടെ ജീവിതഘട്ടം. ഓൺലൈൻ ബിസിനസ് അത് ഒരു ഓൺലൈൻ ബിസിനസ് അത് ചെയ്തോട്ടെ, എല്ലാവരും ചെയ്തോട്ടെ, പക്ഷേ നമ്മളൊരു മുറുക്കാൻ കടയായാലും പലചരക്ക് കടയിലും അവരെല്ലാം ജീവിക്കാൻ വേണ്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവര് സാധാരണക്കാർ, അവരുടെ കയ്യിൽ വലിയ സമ്പത്തൊന്നും ഇല്ലാത്തവരാ. അപ്പൊ അവര് നമ്മളെ പോലുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന നമ്മളെ പോലെ സാധാരണ ജനങ്ങളിൽ നിന്നാണ് ബിസിനസ് ഉണ്ടാവുന്നത്. നമ്മളെ പോലുള്ള പാവപ്പെട്ട ജനങ്ങളാണ് ഈ ബിസിനസ് വിജയിപ്പിക്കുന്നത് തന്നെ, അല്ലേ?
1: അതെ അതെ.
2: അപ്പൊ സാധാരണക്കാരന്റെ പൈസ കൊണ്ടാണ് ബിസിനസ് വളരുന്നത്. അപ്പൊ എന്തോ വേണം നമ്മളെ ചുറ്റുപാടുമുള്ളവരെ. ഞാൻ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ പിന്നെ ഒന്നും കൂടെ മനസ്സിലാക്കുക, നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് എത്രത്തോളം കഴിക്കും നമ്മുടെ ഹെൽത്തിന് അത് വളരെ ബുദ്ധിമുട്ടാന്ന് ആരും അറിയുന്നില്ല. നമ്മൾ ക്യാഷ് കൊടുത്ത് ഏറ്റവും വലിയ രോഗം നമ്മുടെ കയ്യിൽ വാങ്ങുക, നമ്മൾ രോഗികളായി മാറുക. എല്ലാവരും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുക. എന്നുവെച്ചാൽ ഞാൻ നോക്കുമ്പോഴെല്ലാം ഫുൾ ആൾക്കാർ ഫാസ്റ്റ് ഫുഡാണ്. കൊച്ചുങ്ങൾക്ക് പോലും അത് കുഞ്ഞിലെ തന്നെ കൊടുത്ത് അവരെ ഹെൽത്തിനെ വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഈ രോഗം മേടിച്ചിട്ട് പിന്നെയും നമ്മൾ അതിന് പൈസ ചെലവാക്കണം. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിനോ ഹോട്ടലുകാരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്.
1: തീർച്ചയായിട്ടും
2: കാര്യത്തിന് ലിമിറ്റുണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ ചുറ്റുപാട്, നമ്മളെല്ലാരും അറിയണം. നമ്മൾ ആരും ഒന്നും കൊണ്ടിവിടെ വന്നിട്ടില്ല, നമ്മൾ ആരും ഒന്നും കൊണ്ടു പോകുന്നുമില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് ചെയ്യുക.
1: തീർച്ചയായിട്ടും ഇത്ത പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മൾ ചിന്തിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ ഇത്ത പറയുകയുണ്ടായി. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പഴയകാല ഒരു പർച്ചേസിങ്ങിലോട്ടൊക്കെ ഒന്ന് പോയാലോ. ഈ ഒരു ഗ്രാമപ്രദേശം, ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ വീട്ടുകാർ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പറയുന്നത്. കുട്ടികളുടെ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള ആളുകളുണ്ട്. പകരം മുട്ടായി മേടിച്ച് തന്നാൽ പോകാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്. ഓടി എന്തെങ്കിലും ഒരു സാധനം വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ട്, പെട്ടെന്ന് അടുത്ത കടയിൽ പോയിട്ട് ഓടിയിട്ട് പോവാം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് സൈക്കിൾ ഉള്ളവരാണെങ്കിൽ സൈക്കിൾ, അല്ലാത്തവരാണെങ്കിൽ സൈക്കിൾ സങ്കല്പിച്ചുകൊണ്ട് ട്രോ എന്ന് പറഞ്ഞു ഓടിച്ച് അവിടെ പോയി സാധനങ്ങൾ വാങ്ങുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പലചരക്ക് കട, അവിടെ പറ്റെഴുതുന്നത് അല്ലെങ്കിൽ ഓണ ഈ പറഞ്ഞതുപോലെ ഏത് ആഘോഷങ്ങൾക്ക് മുൻപ് കൃത്യമായി വാങ്ങേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് കൃത്യമായി അവിടെ പോയി പറഞ്ഞാൽ മതി, പോയി പറഞ്ഞ സാധനം ഇനി മേടിച്ചുകൊണ്ട് വന്നാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിലൂടെ ആയിരുന്നു നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ഓൺലൈൻ പർച്ചേസിംഗ് ആയി EMI അടച്ച സാധനങ്ങൾ എടുക്കുന്ന രീതി, പണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് EMIയിലോട്ട് മാറി. അങ്ങനെ പല പല മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിനടുത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളെ നമ്മൾ കാണാതെ പോകരുത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവർ ആ ഒരു കച്ചവടവുമായിട്ട് വന്നിരിക്കുന്നത് നമ്മളെ മാത്രം ആശ്രയിച്ചിട്ടായിരിക്കും. ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങാൻ, പലപ്പോഴും റേഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിക്കുക, നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കുഞ്ഞ് മാടക്കടകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രായമായ ആളുകൾ കുറച്ച് സാധനങ്ങൾ കൊണ്ട് അവിടെ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധനം വാങ്ങിച്ചിട്ട് ഇന്നത്തെ എൻ്റെ ഊണാട്ടുകാരെ പാസഞ്ചറിലെ യാത്രക്കാർ യാത്ര ചെയ്യുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയല്ലേ? ഞാൻ എനിക്ക് വിശ്വസിക്കാവോ? ഓക്കെ, നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോകുന്ന ഏതെങ്കിലും കടയിൽ എത്രയോ പൈസയാണ് നമ്മൾ അല്ലാതൊക്കെ പൊട്ടിച്ച് കളയുന്നത്. അപ്പോൾ ആ ഒരു ONV കുറിപ്പിൻ്റെ ഒരു സാറിൻ്റെ ഒരു വരികളിലൂടെ ഓർക്കും, ആരും വാങ്ങുമെന്ന് ആരും വാങ്ങുമെന്ന് ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് പറഞ്ഞൊരു കവിത പണ്ടത്തെ സ്കൂളിലെവിടേക്കോ കേട്ട പോലെ ഓർക്കുകയാണ് എന്ന് പറഞ്ഞപോലെ, ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ കച്ചവടക്കാരും വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് വാങ്ങാൻ അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷമാകാൻ സാധിക്കട്ടെ എന്ന് കൂടി പറയുന്നു. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, നമസ്കാരം, പറഞ്ഞോളൂ, ഇതാരാണ്?
3: ഹലോ, ഗുഡ് മോർണിംഗ്.
1: എന്തോ പറഞ്ഞോളൂ സിന്ധു ചേച്ചി.
3: ഇന്ന് എത്ര നാളായി
1: കാത്തിരുന്ന് കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ.
3: മഴയും വെള്ളമൊക്കെ താണ്ടി ഇങ്ങനെ നടന്നു വരുവാ.
1: പെരിയ പെരിയ പുഴകൾ താണ്ടി, മലകൾ താണ്ടി, വണ്ടിയിൽ കുഴികൾ താണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്.
3: ഇത് കേട്ടാ മതി, തൃപ്തിയാക്കാറില്ല.
1: ഓക്കെ ഓക്കെ, ചേച്ചി പറഞ്ഞോളൂ.
3: ഞങ്ങൾക്ക് പണ്ട് വള്ളിക്കാവിലെന്ന് പറഞ്ഞ കടകളെന്ന് പറഞ്ഞ പലചരക്ക് സാധനങ്ങളുടെ ലിസ്റ്റ് എല്ലാം ചാച്ചൻ കൊണ്ട് കൊടുക്കും. ഞങ്ങളുടെ അടുത്ത് ഒരു വളക്കട ചാടിക്കുക, പാൻസിക്കട, വള, പൊട്ട്. അന്ന് ഞാൻ മേടിക്കുന്ന പറഞ്ഞു ഒത്തിരി കരിവളയാ, കരിവള എന്ന് പറഞ്ഞ കറുത്ത കുപ്പികളാ. അതിങ്ങനെ മേടിച്ച് വിടും, പൊട്ടും. അതായിരുന്നു. ഇപ്പൊ നമ്മള് കരുനാഗപ്പള്ളി വന്നു കഴിഞ്ഞനൊക്കെ തുണിക്കടയ്ക്ക് ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മള് തുപ്പാശയില്ല.
1: അതെ, കരുനാഗപ്പള്ളിക്കാരുടെ സ്വന്തം കട.
3: സ്വന്തം പിന്നെ അത് നമുക്ക് ഏത് വലിയവനും എടുക്കാം, ചെറിയവനും എടുക്കാം.
1: അതെ അതെ.
3: പിന്നെ സ്വർണ്ണക്കട അറേബ്യ, അത് നമ്മുടെ കടയാ. പിന്നെ അടുത്തടുത്തുള്ള കൊച്ചുകടകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ തീർന്ന നമുക്ക് കൂടിപ്പോയി മേടിക്കാം. അടുത്ത് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് കടകളുണ്ട് അടുത്തടുത്ത് തന്നെ. പിന്നെ പിന്നെ
1: അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
3: എന്തോ ഇല്ല, ആ ഒരു പരിപാടി എനിക്ക്,
1: ആ ഒരു പരിപാടി സിന്ധു ചെയ്യില്ല. സിന്ധു
3: ഇല്ല, ചെയ്യത്തില്ല. ഈ ഫുഡും ഇല്ല, തുണികളും ഇല്ല, ഒന്നുമില്ല. നമ്മള് പോകുന്നു, കാശ് കൊടുത്ത് മേടിക്കുന്നു, അല്ലാതെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. നമുക്കത് തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ലല്ലോ.
1: അതെ അതെ, ശരിയാ.
3: തുണികളായാലും പാത്രങ്ങളായാലും ഒന്നും നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതാകുമ്പോ ഇഷ്ടത്തിന് പോയി നമുക്ക് എന്തോന്ന് വെച്ചാൽ,
1: ഈ അമ്മമാർക്കൊന്നും ഈ ഓൺലൈൻ പർച്ചേസിംഗ് കൊണ്ട് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്റെ അമ്മയും പറഞ്ഞേക്കാം, കണ്ടു നോക്കിയാലേ എനിക്ക് സമാധാനമുള്ളൂ, തൃപ്തിയുള്ളൂ.
3: പിന്നെ വിജയമാമ ഈ ഒരു ദിവസം വിളിച്ചായിരുന്നു. വിജയമാമ ഒറ്റയ്ക്ക് ഗ്രഹഭരണം തുടങ്ങിയെന്ന് പറഞ്ഞു, ആദ്യം വിളിക്കുന്ന കേട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഒന്ന് വരണേ. ഞാൻ പറഞ്ഞു വരാം,
1: ഉറപ്പായിട്ട് ഒരു ദിവസം ചെല്ലണം കേട്ടോ.
3: ഒരു ദിവസം പോണം.
1: ഓക്കെ, ചേച്ചി വിളിച്ചാൽ ഒരുപാട് സന്തോഷം, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൺലൈൻ പർച്ചേസിങ് കാര്യങ്ങൾ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇങ്ങനെ ഉള്ളപ്പോഴും അമ്മമാർ ഇത് വിട്ട് കളിക്കത്തില്ല. അത് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഞങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിക്കും, ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ തന്നെ. പക്ഷേ ചിലതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറയാം കൊള്ളാമല്ലോ, ആ ഒരു പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം, ഇടവേളയ്ക്ക് ശേഷം വാക്കുകളൊക്കെ തെറ്റിപ്പോകുന്നല്ലോ രാവിലെ, ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താട്ടോ. യാത്ര തുടരാം, നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം നിങ്ങൾ മറക്കണ്ട, എന്താണ്, നമ്മൾ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടരികിൽ അധികം ആരും വരാത്ത, എന്നും പ്രതീക്ഷകളോടുകൂടി രാവിലെ വന്ന് ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന ആ ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാങ്ങിക്കണം, വാങ്ങിക്കണം ഉറപ്പാണ്. ക്യാഷ് ഇല്ലാത്ത അവസ്ഥയൊന്നും അധികം വർക്ക് ഉണ്ടെന്ന് തോന്നില്ല. എന്തായാലും നിങ്ങൾ എത്രയോ പൈസകൾ പൊട്ടിക്കാറുണ്ട്, ക്യാഷ് ഇല്ലാന്നൊന്നും വെക്കേണ്ട. ഓക്കെ, ഉറപ്പായിട്ടും പോയി പർച്ചേസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു നാരങ്ങ വെള്ളമോ നാരങ്ങ മുട്ടായിയോ ഏതെങ്കിലും ഒരു ചെറിയ സാധനമെങ്കിലും അവിടുന്ന് വാങ്ങിച്ചിരിക്കണം. ഓക്കെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 ഇൻ ദ റേഡിയോ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
9: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
10: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
11: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
12: ഒരു സൊല്യൂഷൻ ഉണ്ട്.
11: എന്താ സൊല്യൂഷൻ?
12: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
13: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
14: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: അത്രമേൽ സുന്ദരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കാലം പാട്ട്, ഇത് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ മഴക്കാലം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഈ വേനൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെയൊക്കെ കാണാതെ, ഇതിനെയൊക്കെ എൻജോയ് ചെയ്യാൻ കൂടി ആ ഒരു വശത്തിലൂടെ അതിനെ കാണാനായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഒരു ചെറിയ കാര്യത്തിന്, ചെറിയൊരു മഴത്തുള്ളിയും ചെറിയൊരു ചാറ്റൽ മഴയെയും സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ മഴക്കാലവും നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട യാത്രക്കാരെ, ഓണാട്ടർ പാസഞ്ചറിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാധീനം. എന്നെ ഇങ്ങനെ കുറച്ച് കൂട്ടുകാരനെ കളിയാക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ. എന്നെ കാണുമ്പോൾ എന്നെ ഉണ്ടാവുടനെ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം സ്വാധീനം, എന്ത് സ്വാധീ പറയുന്നേ. ഞാൻ പറയും, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാരുടെ, എൻ്റെ ശ്രോതാക്കളുടെ സ്വന്തം സ്വാധീനമാണ്. എനിക്ക് ഒരു നാണവുമില്ല അത് പറയാമെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ യാത്ര തുടരാൻ നമ്മുടെ കാലങ്ങൾ കൊണ്ട് നമ്മുടെ പർച്ചേസിങ്ങിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിറ്റി ലൈഫിലൊക്കെ താമസിച്ചിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെ ഓർക്കാനൊന്നുമില്ല. അവർക്ക് പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പിന്നീട് വലിയ വലിയ ടെക്സ്റ്റൈൽസുകളിൽ നിന്നും അങ്ങനെ വാങ്ങിച്ചവർക്ക് പിന്നീട് ഓൺലൈനിലോട്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നു. പക്ഷേ നമ്മളിൽ, ഞാനൊരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഒരു സിറ്റിയിലോട്ട് പോകുന്നുണ്ട്, ഏകദേശം ഒരു 6-7 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തേക്ക് ആശ്രയിച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള കൊച്ചു കൊച്ചു കടകളാണ്. ഇപ്പോൾ ഓൺലൈനെ ആശ്രയിക്കാറുണ്ട്, എന്നിരുന്നാലും എപ്പോഴും ഗ്രാമപ്രദേശങ്ങളെയാണ് കൂടുതൽ ആശ്രയിക്കാറ്. നമുക്ക് അടുത്ത് ഒരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഹലോ,
1: ഗുഡ് മോർണിംഗ് സ്വാതി മോളെ.
0: എന്തോ ഗുഡ് മോർണിംഗ്, വണ്ടിയിലോട്ട് ചാടി ഓടിക്കയറിക്കോളൂ.
1: സുഖാണല്ല?
0: സുഖാണ്. ഇതാ ഒരു സീറ്റ് കിടപ്പുണ്ട് എന്റെ തൊട്ടപ്പുറത്ത്, ഇരിക്കാവോ? മഴയാകുമ്പോ എനിക്ക് തോന്നുന്നു ജോലിക്ക് കുറച്ചുകൂടെ ഭാരം കൂടുതലായിട്ട് തോന്നാറുണ്ടോ?
1: അങ്ങനെ തോന്നാറില്ല, പെരക്കാത്തെല്ലാം അടുക്കി വെച്ചിരിക്കുകയല്ലേ.
0: നിത്യാഭ്യാസിക്ക് എന്ത്, ഇതൊക്കെ എന്ത്, മഴ വന്നാലും എന്ത് വന്നാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. അതെ അതെ, പറഞ്ഞോളൂ. ഈ പറഞ്ഞതുപോലെ ഈ അടുത്തുള്ള
1: പറയാനാണെങ്കിൽ, എന്റെ കൊച്ചിലെ എന്റെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതലേ ഒരു പലചരക്കട ഉണ്ടായിരുന്നു. അവിടുന്ന് ആയിരുന്നു എന്റെ അമ്മയും അച്ഛനും ഒക്കെ സാധനം വാങ്ങിക്കുന്നത്. അത് കുറ്റിപ്പുറത്ത് ബസ്സിൽ എന്ന് പറയുന്ന ഒരു മോലാലി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കടയിൽനിന്നാണ്. അപ്പൊ അമ്മയുടെ ഒക്കെ കൂടെ ഞാനും പോകും സാധനം വാങ്ങിക്കുന്നതിന് അമ്മയുടെ കൂടെ. അപ്പൊ ആ കടയിൽ നിന്ന് വാങ്ങിച്ച് നമുക്കത് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ഗൾഫിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ അളിയനാണ് വിക്രമൻ എന്ന് പറഞ്ഞൊരു മൊലാളിയായിരുന്നു, അദ്ദേഹത്തിന്റെ അളിയിൽ നിന്ന് തന്നെ വീണ്ടും സാധനങ്ങൾ എടുത്ത് അങ്ങനെ ഓണമാകുമ്പോ പറ്റുപോയി വാങ്ങിക്കും. പിന്നെ ഒരു കഥ ഉണ്ടായിരുന്നു തുണി എടുക്കുന്നെ, അവിടെയും പറ്റായിരുന്നു, എം എസ് എന്ന് പറയാം, അവിടെ അദ്ദേഹത്തിന്റെ അളിയിൽ നിന്നായിരുന്നു തുണി എടുക്കുന്നത്. അപ്പൊ തുണി ഓണം ആകുമ്പോഴത്തേക്ക് പോയി എടുക്കും, എടുത്തിട്ട് ബാലൻസ് വരുന്ന പൈസ പിന്നെ അടുത്ത ഓണം വരുമ്പോഴാണ് കൊടുക്കുന്നത്.
0: ഇപ്പൊ അതെല്ലാം മാറിയല്ലോ.
1: അങ്ങനെയായിരുന്നു എടുക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ മോട്ടാളിമാര് ഈ തുണി എടുക്കുന്ന നേരത്തെ അവരൊരു ലെറ്റർ അയക്കും, തുണി എല്ലാം വന്നിട്ടുണ്ട്, നമ്മൾ ചെല്ലുന്നവര്. അങ്ങനെ തുണി കുറ്റായിരുന്നു വാങ്ങിക്കുന്നത്. ഇപ്പഴെന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒക്കെ കൂടെ ഒന്ന് മാറി വേറെ കല്യാണം കഴിച്ചൊക്കെ താമസമായപ്പം ഞാന് കുട്ടി അമ്മയുടെ സ്കൂളിനെ അടുക്കേണ്ട ഒരു പലചരക്കട തുടങ്ങി, പിള്ളേരുടെയെന്ന് അദ്ദേഹം ആ കടയുടെ പേര്. അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. 30 വർഷം കൊണ്ട് ഒരു കടയിൽ നിന്നാണ് പറ്റ് സാധനം വാങ്ങിക്കുന്നത്. ആ കടയിൽ നിന്ന് ഇന്നും 30 സാധനങ്ങൾ വാങ്ങിക്കുന്ന അവിടുന്ന്.
0: അങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഓൺലൈനിലോട്ടൊന്നും ഞങ്ങൾ മാറില്ല, ഞങ്ങളുടെ വിശ്വാസം ഇതാണ്.
1: അത് നമ്മള് നേരത്തെ നമ്മളെ ജീവിതത്തിന് പരാജയം വന്ന നമുക്ക് സാധുത്വമായിട്ട് ജീവിക്കുമ്പോഴും ആ കടയിൽ നിന്നല്ലേ നമ്മൾ ഒരിക്കലാക്കി പോയി വാങ്ങിച്ച് നമുക്ക് പട്ടിണി സമയത്ത് നമ്മളെ ഉപകരിച്ച് അവരല്ലേ.
0: അപ്പൊ
1: ആ കട, അപ്പൊ അവരെ ഒരിക്കലും നമുക്ക് ഇച്ചിരി 10 രൂപയ്ക്ക് മാർഗം ഉണ്ടാകുന്ന കാണുമ്പോ നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മള് വേറൊരു കടയിൽ പോകുമ്പോ അവരേനേം വിചാരിക്കും നമ്മളെ പട്ടിണിക്ക് ഉപകരിച്ച് നമ്മളെ കളഞ്ഞിട്ട് തോ, അവരിപ്പോ പൈസ ഒക്കെ പിള്ളേരൊക്കെ പൈസ ഒക്കെ ഉണ്ടാക്കി അവര് വേറെ കടയിൽ പോയി വാങ്ങും. അങ്ങനെ പറയരുതെന്ന് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ആ കടയിൽ നിന്ന് തന്നെ പല സാധനം പറ്റാപ്പഴും എടുക്കുന്നേ, അപ്പഴും പൈസ പകുതി കൊടുത്തിട്ട് അവര് സാധനം പോയി എടുക്കും, പിന്നെയും അടുത്ത സാധനം എടുക്കുമ്പോഴത്തേക്ക്. അങ്ങനെ തുണിക്കടയിൽ മാത്രം പിന്നെ അവര് പോയി വെളിയിൽ പോയി കടയിൽ പോയി വാങ്ങി. നമ്മൾ ഓൺലൈനായിട്ടൊന്നും അല്ല, അവര് നമ്മുടെ കുറ്റിപ്പുറത്ത് തുപ്പാശ്ശേരി അല്ല കരുനാപ്പിള്ളി തുപ്പാശ്ശേരിയിലും ഒക്കെ പോയി അവര് വാങ്ങിക്കും. പിന്നെ അങ്ങനെ നമ്മളെ കൊച്ചു കൊച്ചു കടയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഞങ്ങളുടെ അപ്പുറത്തൊക്കെ തൊട്ട് പച്ചക്കറി കടയുണ്ട്, അവിടെയൊക്കെ പോയി നമ്മൾ കൊച്ചു കടയിൽ നിന്നൊക്കെ സാധനവും വാങ്ങിക്കും. അങ്ങനെയൊക്കെ എല്ലാവരെയും സഹായിച്ച് നമ്മളെ കൊണ്ട് ഒക്കുന്ന പരിമിതി.
0: ഈ വലിയ മാറ്റങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല, അന്നും ഇന്നും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്.
1: നമ്മള് വലിയവരല്ലല്ലോ, കൂലി വില ചെയ്യുന്ന ജീവിക്കുന്നു. ചിലപ്പോ അന്ന് ഇച്ചിരി ഒരാളുടെ വരുമാനമായിരിക്കും, ഇപ്പൊ രണ്ടു മൂന്ന് പേരുടെ വരുമാനം ആകുമ്പോ നമുക്ക് 10 രൂപയുടെ അധികം നമ്മുടെ കയ്യിൽ കാണും. അപ്പൊ അത് നമ്മളൊക്കെ വിനിയോഗിക്കുമ്പോ എല്ലാരും അറിഞ്ഞു ജീവിക്കണം.
0: ഓക്കെ ഓക്കെ, വിളിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.
1: ഹുസൈൻ സാറിന്റെ പരിപാടിയൊക്കെ കേട്ടായിരുന്നു, കൊള്ളായിരുന്നു.
0: നമ്മുടെ ഡോക്ടർ സേതു സാറിന്റെയോ?
1: ഹുസൈൻ സാർ.
0: ഓക്കെ ഓക്കെ, എല്ലാം കേട്ടിരുന്നോ?
1: എല്ലാ പരിപാടിയും നമുക്ക് ഒരുപാട് അറിവുകളൊക്കെ തരുന്ന പരിപാടികളാണല്ലോ കൊണ്ടുവരുന്നത്.
0: താങ്ക് യു.
1: പ്രത്യേകിച്ച് നമുക്ക് അറിവ് കിട്ടാത്ത പോലെ ഉണ്ടെങ്കിൽ അതൊരു ചോദ്യം ചോദിപ്പിച്ച് അത് എല്ലാം ഒപ്പിച്ചു തരുന്ന ആളാണല്ലോ.
0: ഓക്കെ, ഇനി ഏതൊക്കെ ആഗ്രഹങ്ങളാണ്, എന്തൊക്കെ അറിയണം, ആ ആഗ്രഹങ്ങളൊക്കെ എനിക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നിന്നുള്ള ഗസ്റ്റുകളെ നമുക്ക് കൊണ്ടുവരാമായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാമായിരുന്നു
1: കേട്ടോ.
0: മെസ്സേജ് ഇട്ടേക്കണേ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഓൺലൈൻ പർച്ചേസിങ്ങിന്റെ കാര്യവും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ശരിക്കും എനിക്ക് ഏറ്റവും മടിയുള്ള, എനിക്ക് എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല, ഒട്ടും ക്ഷമയില്ലാത്ത കാര്യമാണ് കടയിൽ പോവുക, സാധനം എടുക്കുക എന്ന് പറഞ്ഞാൽ. എനിക്കറിയത്തില്ല, എന്നെ കൊണ്ട് പറ്റാത്ത ബാലിയേറ മലയെന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതേ സമയത്ത് എൻ്റെ സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കടയിൽ പോയിട്ട് എനിക്കൊരു ഡ്രസ്സ് പോലും നേരെ ചൊവ്വേ പോയി വാങ്ങാനുള്ളൊരു ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി വളരെ ക്ഷമയോടുകൂടി റേറ്റൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്തെല്ലാം വളരെ, ആ സമയത്ത് എനിക്ക് ഭയങ്കര വിരളിയാണ്, എനിക്ക് അവിടെ നിൽക്കാനുള്ള ക്ഷമയില്ല, ഞാൻ എങ്ങനെയും പുറത്തു. അതേപോലെ തന്നെ എൻ്റെ അനിയത്തി ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൾക്ക് ആ ഒരു ഇഷ്ടത്തോടുകൂടി നോക്കും, ക്ഷമയോടുകൂടി നോക്കും. എനിക്ക് അവിടെയും ക്ഷമയില്ല. എനിക്ക് പച്ചക്കറി വാങ്ങുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഒന്നും അങ്ങനെയുള്ള കാര്യത്തിലല്ല. അല്ലാതെ ഓക്കെ, എനിക്ക് ഈ കൂട്ടത്തിൽ പെടുന്ന എൻ്റെ ഈ കാറ്റഗറിയിൽ പെടുന്ന ആളുകളുണ്ടോ? ഭയങ്കര മടിയാണ് സാധനം വാങ്ങാൻ പോകുന്നതും കടയിൽ പോകുന്നതും ഭയങ്കര മടി. കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ, ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ കടയിൽ പോയിട്ട് പെട്ടെന്നൊരു പാല് മേടിച്ചുകൊണ്ട് പോവാം, ഓടിപ്പോയി ചാടിയോ. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ ഭയങ്കര സ്റ്റാറാണ്, ചാടി ഓടി അവിടെ പോയിട്ട് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി വലുതായപ്പോഴത്തേക്ക് ഒന്നിച്ച് സാധനമൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഭയങ്കര മടിയാ. കടയിൽ പോയി നോക്കി ഉദ്യം ഇത്രയും സമയം ഇതെടുത്ത് വരുന്ന സമയം, ബില്ലടിക്കുന്ന സമയം. ഈ കൂട്ടത്തിൽ വരുന്നതിലുണ്ടെങ്കിൽ ഹായ് ഇട്ടേക്കണം കേട്ടോ. പിന്നീട് ഈ കുട്ടിക്കാലത്ത് കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീടിനടുത്തൊരു അടുത്തായിട്ട് ഒരു പപ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കട സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മോ എന്ത് സന്തോഷമായിരുന്നു! അന്നൊന്നും അറിയത്തില്ല ആരോഗ്യത്തിന് ഇത്രയും പ്രശ്നമാണെന്നോ, അല്ലെങ്കിൽ ഡെയിലി വൈകിട്ട് ഡെയിലി പപ്സ് കഴിച്ച് വയറിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പരിധിയില്ലേ ഈ കഴിക്കുന്നതിനൊക്കെ. പിന്നീടാണ് മനസ്സിലായത് ആ ഒത്തിരി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പോലും നമുക്ക് പിന്നീട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാർ പറയും, ഇങ്ങനെയൊക്കെ തുറന്ന് പറയാൻ നിനക്ക് നാണമില്ലേ സ്വാതി, എന്തിന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എന്നെ ഞാനാക്കി എൻ്റെ യാത്രക്കാരോടും സംസാരിക്കുന്നതിൽ എന്താണ്? നമ്മുടെ ചില യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യൻ എപ്പോഴും ഓടുന്നത് അവൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെയാണ്. ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കാൻ, അല്ലെങ്കിൽ ഇത്തിൽ പിടിച്ചതുപോലെ, അല്ലെങ്കിൽ അതുമല്ലെന്നുണ്ടെങ്കിൽ ചുറ്റിപ്പറ്റി നടക്കാനാണ് മനുഷ്യൻ എപ്പോഴും ഇഷ്ടപ്പെടുക. ഒരു കംഫർട്ട് സോൺ അവർ തന്നെ ഉണ്ടാക്കി അവിടെ തന്നെ അവരെ ആളുകൾ ഇങ്ങനെ നിൽക്കാറുണ്ട്. പുറത്ത് ചാടണമെന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ പലപ്പോഴും പറ്റാറില്ല. യാഥാർത്ഥ്യ വിവരങ്ങൾ, ഇഷ്ടങ്ങൾക്ക് പിറയിലാണ് മനുഷ്യൻ എപ്പോഴും ഓടുന്നത്. ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഷോപ്പിൽ പോയിട്ട് ഇൻകേസ് വസ്ത്രം, എല്ലാ പെൺകുട്ടികൾക്കും വസ്ത്രം എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. എന്നാൽ ക്ഷമയില്ലാതിരുന്ന ഒരവസ്ഥ എന്നാലോചിച്ച് നോക്കി, ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് സാദി.
0: എന്തോ ഗുഡ് മോർണിംഗ്,
2: ചായയൊക്കെ
0: കുടിച്ച്? ആ ചായയുടെ എനർജി ഇതായി 9 മണിയാകുമ്പോ തീരും. ഇനി അടുത്ത ഓക്കെ, പറഞ്ഞോളൂ.
2: പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഓൺലൈനിൽ മേടിക്കും, പക്ഷെ എനിക്ക് റിട്ടേൺ ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ. അദ്ദേഹം മക്കൾമാർക്ക് ഇത് ഡ്രസ് വാങ്ങിച്ചായിരുന്നു, പക്ഷെ അത് ചെറുതായിപ്പോയി. അയ്യോ, ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ ഇത് എങ്ങനെ റിട്ടേൺ ചെയ്യാം. അതായത് കൂട്ടുകാരിയുണ്ട് അവിടെ, അവളുടെ മോൻ 10 ലവിടിക്കും. ഞാൻ പറഞ്ഞു മോനെ മോൻ അറിയാമെന്ന് ചോദിച്ചു. പിന്നെ അവൻ ചെയ്തു തന്നു. അല്ലാതെ ഈ പറഞ്ഞോട്ട് എനിക്ക് ഡ്രസ്സൊക്കെ അധികം കൂടുതൽ നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിക്കുന്നത് എനിക്കിഷ്ടം. കാരണം നേരത്തെ പറഞ്ഞ പാസഞ്ചേഴ്സും ഡോക്ടറൊക്കെ പറഞ്ഞു, നമ്മൾ ഇട്ട് നോക്കി വാങ്ങിക്കുമ്പോഴാണ് അതിനൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ
0: വരുത്തുന്നത്.
2: അതെ അതെ അതെ,
0: തീർച്ചയായിട്ടും.
2: മറ്റുള്ള സാധനങ്ങളായാലും നമ്മൾ കടയിൽ ചെന്ന് എടുക്കുന്ന പോലുള്ളതൊന്നും ഓൺലൈനിൽ
0: കിട്ടത്തില്ല. അല്ല, അങ്ങനെ കിട്ടുന്നവരുണ്ട്. അത് ഓൺലൈൻ മാത്രം യൂസ് ചെയ്ത് കടയിൽ പോകാൻ ഒട്ടും ക്ഷമയില്ലാത്ത ആളുകളുണ്ട്.
2: ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
0: ഉണ്ട്.
2: അതെ, എന്നാലും നമ്മള് കടയിൽ പോയി വാങ്ങിക്കുന്ന പോലുള്ള ഇത് കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞു.
0: അത് ശരിയാണ്, അതും ശരിയാണ്, ഞാൻ എല്ലാം ശരിയാണ്, അത് ശരിയാണ്. ഓക്കെ ചേച്ചി, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മള് ഓൺലൈൻ പർച്ചേസിംഗ് നമുക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് നമ്മുടെ മനസ്സ് മാറും, നമ്മുടെ ഇഷ്ടങ്ങൾ മാറും, എല്ലാം എല്ലാം മാറ്റത്തിന്. എന്നിട്ടും മാറാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മൊളിയാണ് അല്ലേ. ഓക്കെ, നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റും 22 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ റേഡിയോയിലെ പരിപാടിക്ക് വിളിക്കുന്ന സമയം പരമാവധി ഒരുപാട് മെസ്സേജുകളും നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ ഈ കോൾ എടുക്കുക, ഈ ഗാനമഞ്ചരിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാട്ടുകളൊക്കെ ഒരുപക്ഷെ മെസ്സേജുകളൊക്കെ വായിച്ചു പോവും. എന്നാലും നിങ്ങൾ പരമാവധി വിളിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിന്നും കുറേ മെസ്സേജുകൾ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലാണെങ്കിലും FBയിലോ ഒക്കെ വാട്സപ്പിലോ ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് ഹൈ ഹൈ ഹൈ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും ഈ കുഞ്ഞു കുഞ്ഞു മാടക്കടകളെയും കുഞ്ഞു കുഞ്ഞു ചായക്കടകളെയും ഒന്നും നിങ്ങൾ കാണാതെ പോകരുത്. കാരണം അവർ ഈ സാധനങ്ങളൊക്കെ എടുത്ത് എവിടുന്നേലൊക്കെ ഒപ്പിച്ചൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ജീവിതമാർഗം അതായിരിക്കും. ഓക്കെ, പർച്ചേസ് ചെയ്തോളൂ, ഓൺലൈൻ പർച്ചേസൊക്കെ ചെയ്തോളൂ. എന്നാലും ചില ചില കാര്യങ്ങൾ നമ്മുടെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളെയും നിങ്ങൾ പരിഗണിക്കണം, നിങ്ങൾ പോകണം, നാട്ടിലേക്ക് ഇറങ്ങണം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സമയലാഭം എന്ന് പറഞ്ഞ വലിയ സംഭവമുണ്ട്. കാത്തിരിക്കാൻ സമയമില്ല, ആ ഒരു കാറ്റഗറിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നിരുന്നാലും കാണുക, ചുറ്റുമുള്ളതിനെ കാണുക, സ്നേഹിക്കുന്നവരെ എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ കാണാൻ നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയും നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചർ തൽക്കാലം ഞാൻ ദാ ഒതുക്കി ഒതുക്കി ഒതുക്കി ഒരു സ്ഥലത്തുകൊണ്ട് നിർത്തുകയാണ്. നാളെയും ഞാൻ ഓടിയെത്തുന്നതായിരിക്കും, കൃത്യം 7 മണിക്ക്. മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ എൻ്റെ റേഡിയോ 91.0 ശ്രോതാക്കൾക്ക് ഇതൊക്കെ നിസാരം അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ, ചിരിക്കണോ? ഓക്കെ, നല്ലൊരു ദിവസമാണ് ഇന്ന്. എല്ലാവരും ഒത്തിരി ആക്റ്റീവായിരിക്കുക. ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് എൻജോയ് ഇത്. അടിച്ചു പൊളിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇത്തിരി പോകുന്ന ജീവിതം ഒത്തിരി ആഘോഷമാക്കാൻ നിങ്ങളുടെ കൂടെ എൻ്റെ റേഡിയോ 91.2 ഉണ്ട്. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ

0: മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: കോച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോൾ ഒരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്ത് സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 92537.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ചയാണ്. നിരവധി തൊഴിലവസരങ്ങളുമായാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇന്ത്യൻ നേവിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവിലേക്ക് പോകാം. അപ്രന്റീസ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നേവിയിൽ അഗ്നിവീർ അപ്രന്റീസ് തിരഞ്ഞെടുപ്പിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഡിപ്ലോമക്കാർക്കാണ് ഇതിന് അവസരമുള്ളത്. 4 വർഷമാണ് സർവീസ് ഉണ്ടായിരിക്കുക. അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 ബാച്ചിലേക്കുള്ള അപേക്ഷകരും 2026 ഓഗസ്റ്റിൽ നടക്കുന്ന ആദ്യഘട്ട പരീക്ഷയിൽ പങ്കെടുക്കേണ്ടതാണ്. യോഗ്യത കുറഞ്ഞത് 50% മാർക്കോടെ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ AICTE അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും കുറഞ്ഞത് 50% മാർക്കോടെ ഡിപ്ലോമ നേടിയവരുമായിരിക്കണം. മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് സിസ്റ്റംസ്, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, അങ്ങനെ നിരവധി വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ അപ്രന്റിഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 2004 December 1 2009 May 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. മാത്രമല്ല, അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 4 വർഷത്തെ സർവീസിനിടയിലും വിവാഹം അനുവദിക്കുന്നതല്ല എന്നൊരു നിബന്ധന കൂടിയുണ്ട്. അപേക്ഷാ ഫീസ് ഉണ്ട്, 550 രൂപയാണ്. കൂടാതെ 18% GST ഓൺലൈനായിട്ടാണ് ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നിലധികം അപേക്ഷ അയക്കാൻ പാടില്ല. അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം joinindiannavy.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് June 29 5 PM. അപ്പോൾ വെബ്സൈറ്റ് മറക്കണ്ട. joinindiannavy.gov.in.

നിങ്ങൾ ബിരുദധാരിയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ബാംഗ്ലൂരാണ് ഈ ഒരു ജോലി ഓഫർ വന്നിരിക്കുന്നത്. ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 34 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആകർഷകമായ ശമ്പളമുണ്ട്. കുറഞ്ഞത് 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് യോഗ്യതയായി ചോദിക്കുന്നത്. 26 വയസ്സ് കവിയാൻ പാടില്ല. മാത്രമല്ല സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് ഉണ്ട്. വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വിമുക്ത ഭടന്മാർക്കും SC/ST വിഭാഗക്കാർക്കും 50 രൂപയാണ്. മറ്റുള്ളവർക്ക് 500 രൂപയാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും iisc.ac.in/career/regular positions എന്ന വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 18. അതുപോലെ തന്നെ IIT 21 അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതും ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അനധ്യാപക തസ്തികയിലേക്ക് 21 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയർ 2, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ 2, അങ്ങനെ നിരവധി തസ്തികകളാണ് നൽകിയിരിക്കുന്നത്. പ്രായം കണക്കാക്കുന്നത് 35 വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ്. ഓൺലൈനായിട്ടാണ് ഇതും അപ്ലൈ ചെയ്യേണ്ടത്. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ www.iit.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ഈ അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് July 20 വൈകിട്ട് 5 മണിയാണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.iit.ac.in.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

1.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. കുക്ക്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, റിസപ്ഷനിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതും വിനോദസഞ്ചാര വകുപ്പിലാണ്. വിനോദസഞ്ചാര വകുപ്പിന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിന് കീഴിലുള്ള ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസുകളിലാണ് ഈ ഒഴിവുകൾ നിലവിൽ വന്നിരിക്കുന്നത്. കരാർ വ്യവസ്ഥയിലുള്ള ഒരു വർഷത്തേക്കുള്ള നിയമനമായിരിക്കും. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, കുക്ക്, അസിസ്റ്റന്റ് കുക്ക്, റിസപ്ഷനിസ്റ്റ്, കിച്ചൺ മെയ്റ്റ് എന്നിവയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. എല്ലാ തസ്തികയിലേക്കും ദിവസവേതന അടിസ്ഥാനത്തിലാണ് ശമ്പളം നൽകുന്നത്. അതായത് സമയത്തെ സർക്കാർ ഉത്തരവിന് പ്രകാരം ക്ലാസ് 4 ജീവനക്കാർക്ക് നൽകുന്ന തുക വേതനമായി ലഭിക്കുന്നതാണ്. 18 വയസ്സിനും 40 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല സംവരണ വിഭാഗക്കാർക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവും ലഭിക്കുന്നതാണ്. എഴുത്തുപരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവ നടത്തിയിട്ടാകും തിരഞ്ഞെടുപ്പ്. അപേക്ഷ വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം തപാലിൽ അയച്ചു നൽകേണ്ടതാണ്. ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, റീജിയണൽ ഓഫീസ്, ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോമ്പൌണ്ട്, വെസ്റ്റ് ഹിൽ, കോഴിക്കോട്, 673005 ഇതാണ് അഡ്രസ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 10. കൂടുതൽ വിവരങ്ങൾക്ക് www.keralatourism.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഒരൊഴിവിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും കരാർ നിയമനമാണ്. ആകർഷകമായ ശമ്പളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യോഗ്യത MBA, PG, മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, കമ്പനി സെക്രട്ടറിഷിപ്പ്, 15 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിക്കുന്നത്. പ്രായം കണക്കാക്കുന്നത് 50 വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 15. കൂടുതൽ വിവരങ്ങൾക്ക് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

ഇതിലേക്ക് പോയാലോ? ദേ നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത്, അപ്പോ അതിലേക്ക് പോകാം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ആൻഡമാൻ നിക്കോബാർ അഡ്മിനിസ്ട്രേഷനിലെ നിയമനങ്ങൾക്കായുള്ള കമ്പൈൻഡ് മെട്രിക് ലെവൽ പരീക്ഷയും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്കും ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കമ്പൈൻഡ് മെട്രിക് ലെവലിൽ 1535 ഒഴിവും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൽ 716 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ തസ്തികകളാണെന്ന് നമുക്ക് നോക്കാം. മെട്രിക് ലെവലിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഡ്രോട്ട്സ്മാൻ, സർവേയർ, ഡ്രൈവർ, കുക്ക്, പ്യൂൺ, ഡ്രാഫ്റ്റ്മാൻ, ബ്ലാക്ക് സ്മിത്ത് ആയ ലാബ് അറ്റൻഡന്റ്, വാർഡ് അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികകളിലേക്കും ഹയർ സെക്കൻഡറി ലെവലിൽ ലാബോറട്ടറി അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, LD ക്ലർക്ക്, ഫോറസ്റ്റർ, അഗ്രികൾച്ചർ ഫീൽഡ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്കുമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 10th ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിജയമാണ് യോഗ്യതയായി ചോദിക്കുന്നത്. ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. മെട്രിക് ലെവൽ പരീക്ഷയ്ക്കുള്ള ആപ്ലിക്കേഷൻ June 8 മുതൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്ക് June 15 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെട്രിക് ലെവലിന് June 28 ഹയർ സെക്കൻഡറി ലെവലിന് July 5. ഓരോ തസ്തികയിലേക്കുമുള്ള പ്രായപരിധി, യോഗ്യത, അപേക്ഷാ ഫീസ് തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ recruitment.andamannicobar.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിക്കൽ കൂടി പറയാം, ഈ recruitment.andamannicobar.gov.in.

കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ അപ്രന്റിഷിപ്പിന് അവസരമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിശ്ചിത യോഗ്യതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. 158 അപ്രന്റിഷിപ്പ് അവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവിധ ട്രേഡുകളിലായി വിഷയങ്ങളിലായി നിരവധി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫിറ്റർ 39, മെഷീനിസ്റ്റ് 10, ടെർണർ 6, വെൽഡർ 6, ഡ്രാഫ്റ്റ്മാൻ 5, ഇലക്ട്രീഷ്യൻ 18, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 18, അങ്ങനെ നിരവധി ട്രേഡുകളിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാജുവേറ്റ് നോൺ എഞ്ചിനീയറിംഗ് അപ്രന്റിഷിപ്പിന് 16 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിപ്ലോമ അപ്രന്റീസിന് 18 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രേഡ് അപ്രന്റീസ് ഒഴിവ് വരുന്നത് 124 എണ്ണമാണ്. തിരഞ്ഞെടുപ്പ് യോഗ്യതാ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ചുരുക്കപ്പട്ടിക തയ്യാറാക്കി അതിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക. അപേക്ഷ ട്രേഡ് അപ്രന്റിഷിപ്പിനുള്ളവർ www.apprenticeshipindia.gov.in എന്ന പോർട്ടലിലും മറ്റുള്ളവർ www.nads.education.gov.in എന്ന പോർട്ടലിലും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം തപാലിൽ അയച്ചു നൽകേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 30. കൂടുതൽ വിവരങ്ങൾക്കും അപ്ലൈ ചെയ്യാനും www.npcil.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിക്കൽ കൂടി പറയാം, www.npcil.nic.in.

നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതും ഫീസ് ഇളവുകളോടെ? എങ്കിലിതാ കെൽട്രോണിൽ വിവിധ കോഴ്സുകൾക്ക് ഫീസ് ഇളവോടെ പഠിക്കാൻ അവസരമുണ്ട്. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. കോട്ടയം കെൽട്രോൺ നോളജ് സെന്ററിലാണ് വിവിധ കോഴ്സുകൾക്ക് ജൂൺ 30 വരെ 10% ഫീസ് ഇളവ് നൽകിയിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ AR, VR ആൻഡ് MR, പോസ്റ്റ് ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പോസ്റ്റ് ഡിപ്ലോമ ഇൻ AR, VR ആൻഡ് MR, പോസ്റ്റ് ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിപ്ലോമ ഇൻ AR, VR ആൻഡ് MR എന്നീ കോഴ്സുകൾക്കാണ് ഇളവുകളുള്ളത്. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിലാണ് എത്തേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 6284177272 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയാൻ നമ്പർ 6284177272. മറ്റൊരു കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ കരുനാഗപ്പള്ളി IHRD മോഡൽ പോളിടെക്നിക് കോളേജിൽ 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SC, ST, OEC വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ്. അവസാന തീയതി വരുന്നത് June 20. കൂടുതൽ വിവരങ്ങൾക്ക് 8547005083 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547005083.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. നമ്മളങ്ങനെ വിവിധ കോഴ്സുകളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുളങ്കാടകം സെന്ററിൽ യു ജി പി ജി പ്രവേശന ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ബി സി എ, ബി ബി എ, ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ 4 വർഷ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ ഓൺലൈൻ അപേക്ഷയും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9895332477 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഇന്ത്യ ലിമിറ്റഡിൽ പി ജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദമാണ് യോഗ്യതയായി ചോദിക്കുന്നത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു കോഴ്സിലേക്ക് പ്ലസ് ടു ആണ് യോഗ്യത ചോദിക്കുന്നത്. അടുത്ത കോഴ്സ് വരുന്നത് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. എസ് എസ് എൽ സി ആണ് യോഗ്യത ചോദിക്കുന്നത്. ഈ കോഴ്സുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 7994449314 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഒരു വലിയ അവസരം തന്നെയാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ജൂൺ 12 രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തുന്നതാണ്. പ്ലസ് ടു മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. പ്രായപരിധി 18 വയസ്സിനും 35 വയസ്സിനും മധ്യയാണ്. ബയോഡേറ്റയുടെ 3 പകർപ്പുകൾ ആധാർ കാർഡ് സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് ഹാജരാകേണ്ടത്. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിംഗ്, കമ്പ്യൂട്ടർ ട്രെയിനിംഗ് എന്നിവ നൽകുന്നതാണ്. ട്രെയിനിംഗ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ 8304852968 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.

യോഗ കോഴ്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. SRC കമ്മ്യൂണിറ്റി കോളേജിലാണ് യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് 10-ാം ക്ലാസ് പാസ്സായവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങൾക്ക് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധി ഒന്നും തന്നെ ഈ ഒരു കോഴ്സിന് ബാധകമല്ല. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് +2 യോഗ്യതയുണ്ടെങ്കിൽ യോഗ ഡിപ്ലോമ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം ലഭിക്കുന്നതാണ്. അപേക്ഷകൾ SRCCC.in എന്ന വെബ്സൈറ്റ് മുഖേന ജൂൺ 30 സമർപ്പിക്കേണ്ടതാണ്. ജില്ലയിലെ വിവിധ പഠന കേന്ദ്രങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നത്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, SRCCC.in. അപ്പോൾ ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ദേവിയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ ഫ്രം ഗോപിക. ആൻഡ് സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്തിനാ ചേട്ടാ നമ്മുടെ വിൻസെന്റ് സാർ രാഘവനെ തിരക്കി നടക്കുന്നത്?
1: ഇന്നും തിരക്കി വന്നായിരുന്നോ?
0: വന്നു, വന്നിട്ട് കഴക്കോട്ട് പോയി.
1: വിൻസെന്റ് സാറിന്റെ വീടിന്റെ തെക്കുവശത്ത് എങ്ങാണ്ടൊരു ഓല ഷെഡ് പണിയാനാ.
0: ഓല ഷെഡ് പണിയാനോ?
1: അതേന്ന്, ഉഷ്ണകാലം ആവുമ്പോ സാറിന് അവിടെ നിന്ന് വിശ്രമിക്കണം പോലും.
0: അതിനാ മുറ്റത്ത് വേറൊരു ഔട്ട് ഹൗസ് ഉണ്ടല്ലോ,
1: അവിടെ നിന്ന് തണുപ്പ് കിട്ടത്തില്ല. ഓലം ഇടയാൻ ആളിനെ കിട്ടിയില്ല. രാഘവൻ ആരാണ്ടേ ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പോലും.
0: അത് നടക്കുമെന്ന് സംശയമാ. ഇന്നത്തെ കാലത്ത് ആർക്കാ ഓലമടയാൻ അറിയാവുന്നത്? പുതിയ പിള്ളേർക്ക് ഓലപ്പന്ത് പോലും കെട്ടാൻ അറിയത്തില്ല.
1: അത് ശരിയാ, കയറ് മോളി വലിച്ചിട്ടിട്ട് പച്ച ഓല വെട്ടിവിടാനേ പറ്റൂ.
0: വിൻസെന്റ് സാറിന്റെ വീട്ടിൽ എ സി ഇല്ലയോ?
1: സാറിന് എ സി പറ്റത്തില്ല.
0: നമ്മുടെ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ എ സി ഫിറ്റ് ചെയ്തിട്ട് സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച് ആ മുറി കൊണ്ടുപോയി ഇരുത്തി.
1: എ സി മേടിച്ചതിന്റെ ഗമ ആൾക്കാരെ ഒന്ന് അറിയിക്കാനാ. കറണ്ട് ചാർജ് വരുമ്പോ അങ്ങ് പഠിച്ചോളും, പിന്നെ ആരെയും വിളിക്കത്തില്ല.
0: ഓലമേഞ്ഞ വീട്ടിലിരിക്കാൻ എന്ത് സുഖമാ.
1: ആൾക്കാര് പഴമയിലേക്കൊക്കെ വരാൻ തുടങ്ങി.
0: പക്ഷെ ന്യൂജൻ പിള്ളേർക്ക് പഴമയോട് ഒരു താല്പര്യവും ഇല്ല. ചേമ്പും ചീനിയും പുഴുകി കൊടുത്താൽ തിന്നത്തില്ലല്ലോ.
2: കളിയാക്കാതമ്മാവി, ഒരബദ്ധം പറ്റിപ്പോയി.
1: പലർക്കും ഈ നാട്ടിൽ അബദ്ധം പറ്റിയ കാര്യമാണെന്ന് മനോഹരൻ നിനക്ക് അറിഞ്ഞുണ്ടായിരുന്നോ? പിന്നെന്തിനാടാ നീ ആ വിഷയത്തിൽ ഇടപെടാൻ പോയെ?
2: അമ്മാവ, വേങ്ങാട്ട രാജൻ വിളിച്ചു പറഞ്ഞ് അത്യാവശ്യമായിട്ട് അരളിത്തറയിലെ അശോകന്റെ വീട്ടിലൊന്ന് ചെല്ലാൻ.
0: ഉടനെ നീ എടുത്തു ചാടി പോയോ?
2: രാജൻ പറഞ്ഞപ്പോ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ അമ്മാവി. ഞാൻ പോയി. ചെന്നപ്പോ അരളിത്തറയിലെ അശോകൻ കാലെ ബാൻഡേജ് ഇട്ട് കിടക്കുന്നു, കാലെ നീരുകൊണ്ട്.
1: അയ്യോ, എന്തോ പറ്റിയതാ?
2: നടക്കല്ലേ നിറങ്ങിയപ്പോ കാല് തെറ്റി വീണതാണെന്നാ പറഞ്ഞ്.
0: അടിച്ചു കുറ്റിയായി വന്നപ്പോ കാല് നടക്കലിലായിരിക്കത്തില്ല വെച്ചത്.
2: അയലത്തുകാരാ അമ്മ ഈ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. എന്നോട് പറഞ്ഞ അയാളെ ഭാര്യയൊന്ന് അറിയിക്കാൻ.
1: അവൻ എന്താ അറിയിച്ചാൽ?
2: അശോകൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന്.
0: എന്നിട്ട് നിന്റെ ഫോണിൽ വിളിച്ചോ?
2: ഞാൻ വിളിച്ചിട്ടും എടുത്തില്ല. അവസാനം ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു.
1: നീ പറഞ്ഞപ്പോ തന്നെ അവള് വരാമെന്നങ്ങ് സമ്മതിച്ചോ?
2: ഇല്ല അമ്മാവാ, അശോകന്റെ കാലിലും മുഖത്തും ഒക്കെ നീരുണ്ട്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നാട്ടുകാരെല്ലാം ചിലപ്പോ തന്നെ കുറ്റപ്പെടുത്തും. വെറുതെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു.
1: അങ്ങനെ മനോഹരന്റെ മധ്യസ്ഥതയിൽ സുധ ഭർത്താവിന്റെ സമീപം എത്തി.
0: പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം.
1: ബാൻഡേഡ് ഒക്കെ എടുത്ത് കാലിന്റെ മുഖത്തെ നീരുമൊക്കെ മാറിയപ്പോ അശോകന്റെ ലക്ഷണം അങ്ങ് മാറി. ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ആവത് കിട്ടിയപ്പോ ബാറി പോയി കുടിയും തുടങ്ങി.
0: പിന്നെ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഞങ്ങള് പറയണോ മനോഹര?
2: ആ കാലം വെള്ളമടിച്ചു കഴിഞ്ഞാ പഴയ പോലെ പ്രാന്തരം കാണിക്കുന്ന ഞാൻ അറിഞ്ഞു.
1: എടാ, ഈ നാട്ടിലെ പലരും അവന്റെ കാര്യത്തിൽ ഇടപെട്ട് പേരുദോഷം മേടിച്ചവരാ.
0: അവളൊരു കഴുതിയായി പോയി. സ്ത്രീ പീഡനത്തിന് എതിരെ കേസ് കൊടുക്കരുതോ?
1: ഓ, അതിനൊന്നും പോകാനുള്ള ശക്തിയും തന്റെയോടെ ഒന്നും ആ കൊച്ചിനില്ല.
0: ആ കൊച്ചിന് ശക്തിയും തന്റെയോടെ ഇല്ലാത്തത് കൊണ്ടല്ലയോ അശോകൻ ഇമാതിരി പണി ചെയ്യുന്നത്. ഇനിയും നീ നോക്കിക്കോ, ഏതായാലും അക്കടി പറ്റി കിടക്കുമ്പോൾ ആരെയും വിട്ട് സുധയെ വിളിപ്പിക്കും.
1: ഇനി അവള് പോകത്തില്ല. പോയാ നാട്ടുകാർ അവളെ വഴക്ക് പറയണം.
2: സാമാന്യ മര്യാദയില്ലാത്ത വെറും കാണനായി പോലും അവൻ.
0: അവനെ നന്നാക്കാനൊക്കത്തില്ല. മൂർത്തികൾ മൂന്ന് വാങ്ങി ശ്രമിച്ചാലും മണ്ടേ പിഴച്ചവൻ നേർവഴി പോകില്ല.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. കുട്ടികൾക്കെതിരായുള്ള അതിക്രമണങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് എല്ലാ സർക്കാർ വകുപ്പുകളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് തൊഴിൽ, വനിതാ ശിശുവികസന, ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ കുട്ടിക്കുപ്പായം പദ്ധതി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. മനുഷ്യത്വപരമായ സമീപനമായിരിക്കണം സർക്കാർ വകുപ്പുകളുടെ മുഖമുദ്ര. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കാൻ എല്ലാവർക്കും ഒരേപോലെ ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടിയുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും. കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ അടയാളപ്പെടും വിധം കൊല്ലത്തിന്റെ കായിക മേഖല വികസിക്കണമെന്ന് മന്ത്രി. ലഹരിയിൽ നിന്നും യുവാക്കളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കണം. വിദ്യാർത്ഥികളെയും വിവിധ സർക്കാർ വകുപ്പുകളെയും സ്പോർട്സ് പ്രേമികളെയും ദിനാചരണത്തിന്റെ ഭാഗമായി അണിനിരത്തുമെന്നും മന്ത്രി പറഞ്ഞു. ലോക ഒളിമ്പിക്സ് ദിനമായ June 23 KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്ത് ആരംഭിക്കുന്ന റാലിയിൽ 7,000 പേർ പങ്കെടുക്കും. വിദ്യാർത്ഥികൾ, SPC, NCC കേഡറ്റുകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവർ പങ്കുചേരും. പരിപാടികളുടെ ഭാഗമായി കുട്ടികൾക്കുള്ള കലാകായിക മത്സരങ്ങളും നടത്തും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് June 12 രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തും. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. പ്രായപരിധി 18 മുതൽ 35 വരെയാണ്. ബയോഡേറ്റയുടെ 3 പകർപ്പുകൾ ആധാർ കാർഡ് സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാക്കണം. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് സേഫ്റ്റി സ്കിൽ ട്രെയിനിംഗ്, കമ്പ്യൂട്ടർ ട്രെയിനിംഗ് എന്നിവ നൽകും. ട്രെയിനിംഗ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്യും. വിശദവിവരങ്ങൾക്കായി 83-04-85-29-68 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മലയോര മേഖലകളിൽ കുത്തനെയുള്ള ചരിവുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ആവശ്യമായ സ്ലോപ്പ് സ്റ്റെബിലിറ്റി പഠനങ്ങൾ, എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവ നൽകുന്നതിനായി യോഗ്യരായ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് താൽപര്യപത്രം ക്ഷണിച്ചു. പങ്കെടുക്കുന്ന സ്ഥാപനങ്ങൾ മലയോര മേഖലയിലെ വികസനം, ആധുനിക ചരിവ് സംരക്ഷണ സാങ്കേതിക വിദ്യകൾ, പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കെട്ടിട രൂപകൽപ്പന എന്നിവയിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. വിശദവിവരങ്ങൾക്കായി 04-74-27-49-044 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815, 9496161815.

0: വ്യക്തമാക്കി. ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്തുകയും തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ തൊഴിൽ നൽകുകയും ചെയ്യുക എന്നതാണ് വി ബി ജി റാംജിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് സി എൻ ജി ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം വ്യാപിപ്പിക്കുകയാണെന്നും എൽ പി ജിയിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിച്ചതായും ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവജനങ്ങൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്ര യോജന വായ്പകൾ ലഭ്യമാക്കി. പ്ലസ് വൺ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനുമുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 മണിവരെ. ഈ മാസം 15-നാണ് മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ്. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് ഇന്നു മുതൽ 18 വരെ ഏകജാലക പോർട്ടൽ വഴി അപേക്ഷിക്കാം. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. അതേസമയം രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഹൈറിസ്ക് കോൺടാക്ടുള്ള 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് മലമ്പുഴ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. പാലക്കാട് ഇരട്ടയാലിലെ സ്വകാര്യ കോളേജിലെ ഫാർമസി അവസാന വർഷ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വീണ്ടും കരയ്ക്കടിയുന്നു. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 എന്ന കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് കരയ്ക്കടിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. സമുദ്രപരിസ്ഥിതിക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതാണ് പ്ലാസ്റ്റിക് പെല്ലറ്റ്. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും ഇപ്പോൾ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്.
1: തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടൻ സലീം കുമാർ അനുസ്മരണം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് സലീം കുമാർ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് നാളെ കൊടിയേറും. ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
0: ലോകം ഒരു പന്തായി ചുരുങ്ങുമ്പോൾ ഫുട്ബോൾ ഈ ഭൂമിയോളം വലുതാകുന്നു. ആവശ്യം വലതിലുന്ന പുൽമൈതാനങ്ങളിൽ തീ പടർത്തുന്ന കാലുകൾക്കായി ആർപ്പുവിളിക്കാൻ കടലുപോലെ ആർത്തിരുമ്പുന്ന ഗാലറികളിൽ തലമുറകൾ തയ്യാറെടുക്കുന്നു. പല കോടി മനം കവരാൻ, 100 കളം പിടിക്കാൻ, 1 കപ്പടിക്കാൻ കരളുറച്ച് ചുവടുവെച്ച് അവരെത്തുന്നു. മെസ്സി എന്ന മിശിഹയോ 1 CR7 പ്രിയപ്പെട്ട നെയ്മറോ ആരാകും കിരീടം ചൂടുക? കീലിയൻ എംബാപ്പയുടെയും ലാമിൻ യമാലിന്റെയും ഗോളുകൾക്കായി ലോകമിത വലവിരിച്ച് കാത്തിരിക്കുന്നു. 1,00,000 ഒരേയൊരു പന്തിന് പിന്നാലെ ലോകം പായുന്നു. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ആകെ 12 ഗ്രൂപ്പുകൾ, 104 കളികൾ. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. രാജ്യതിരുകൾ ഭേദിച്ച് മാനവികതയുടെ ജീവവായു നിറച്ച ഒരൊറ്റ പന്ത് ഏഷ്യയും യൂറോപ്പും കടന്ന് ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും പായുമ്പോൾ നമുക്കിനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിനെ വരവേറ്റ് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശമായി. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേരളത്തിലെ കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ജൂലൈ ആദ്യവാരം നടക്കുന്ന താരലേലത്തിന്റെ വിവരങ്ങളും KCA പുറത്തുവിട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 74,287 നിഫ്റ്റി 97 പോയിന്റ് നേട്ടത്തിൽ 23,354 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 3,160 രൂപ താഴ്ന്ന് 1,09,160 രൂപയും ഗ്രാമിന് 13,645 രൂപയുമാണ് ഇന്നത്തെ വില. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതീ രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 മെയ് 26 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019-2024 പൊതുതിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മലാ സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത്ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്രസിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ കെഎസ്ആർടിസിക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൌജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ കെ എസ് ആർ ടി സിക്ക് അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്കെത്തുന്നത്. സിഗപ്പ് റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലൈ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അഭ്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് സിഎൻജി ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും എൽ പി ജി കണക്ഷനുകൾ പി എൻ ജി കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
4: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദ ഉഠാകെ കുച്ച് ലോഗോ നെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കർനെ കി കോശിഷ് കി ഹൈ ഏകദം ഹംനെ ഉസ്പേ ക്രാക്ക് ഡൗൺ കർ ദിയ കോയി കമി നീ ഹൈ നാ സി എൻ ജി കി കമി ഹൈ നാ പൈപ്പ് ഗ്യാസ് ജോ ലോഗോ കെ ഘരോ മേ ജാ രഹേ ഇൻഫാക്ട് എൽ പി ജി കെ ഹം കൺവേർട്ട് കർ രഹേ ഹൈ ഇൻടു പി എൻ ജി കണക്ഷൻ.
0: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണതീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് യു എസ് സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് യു എസ് നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ 2-ാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

வெக்கமே இல்ல உனக்கு, இன்னும் குடிச்சிட்டு இருக்கியா நீ?

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

0: ഉടുപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: അവൾ മുട്ടയിടുന്നുണ്ട. ഇനി അവൻ ആ മുട്ടയെടുത്ത് കുമളെ കൊണ്ടുവെക്കും. കൊറേ കുട്ടികളുണ്ടാവും. പിന്നെ അവര് സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കും.
1: കൊള്ളാലോടാ, ആരാണോ നിന്നോട് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു തന്നെ?
0: ശ്രീവാച്ചനാമ്മച്ചി.

0: നമ്മള് നിക്കോണ്ട അപ്പനായിട്ട് വരും.
1: നല്ല വെയിറ്റ് ഉണ്ട്.
0: 68 മോഡലാണ്
1: ചാരു. ഇത് അമൽ, എന്റെ ഫ്രണ്ടാണ്. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഒരു കൽക്കട്ട യാത്ര കഴിഞ്ഞു വരാ.
0: നമ്മൾ ആദ്യമായിട്ടല്ലേ
1: ചാരു. നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എത്രയായി?
0: ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ അവൻ തന്നതാ. ഇതൊക്കെ പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റുമോ? അവനെങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണ പരിപാടി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
5: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
7: നാടിന്റെ താളമായി, ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

ചെക്കൻ പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: മഴക്കാലം വന്നെത്തിയപ്പോ വൈകുന്നേരം ആകുമ്പോ നല്ല ഇടിയും മഴയും ഒക്കെ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് അല്ലെ. അപ്പൊ ദേ അടുത്ത 5 ദിവസവും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മഴയൊക്കെ അവിടെ സൈഡിൽ അങ്ങനെ പെയ്തോട്ടെ. മഴയ്ക്കൊപ്പം നല്ല പാട്ടുകൾ ആസ്വദിച്ചാലോ? തീർച്ചയായിട്ടും ഈ ഒരു 4 മണി സമയം ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാനുള്ള സമയം തന്നെയാണല്ലോ. ഒപ്പം തന്നെ വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള സമയവും. നമുക്ക് ഇഷ്ടഗാനങ്ങൾ ഇഷ്ടം പോലെ ആസ്വദിക്കാം. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലൂടെ ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്തു തരാനായി കൂടെയുള്ളത് ഞാൻ ഗോപികയാണ്. അപ്പോൾ നമ്പർ എല്ലാവർക്കും അറിയാമല്ലോ, 9544700912. ഈ സെയിം നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, വാട്സപ്പ് ആക്റ്റീവ് ആണ്. വേഗം വിളിച്ചോളൂ, നല്ല പാട്ടുകൾ കേട്ടിട്ട് തിരികെ എത്താം.

0: ഗാനമഞ്ചരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് ചെയ്തോളൂ. 9544709912 എന്ന നമ്പറിലേക്ക്, സെയിം നമ്പറിൽ വാട്സപ്പ് ആക്റ്റീവ് ആണ്. അപ്പൊ ഇതാ നമുക്ക് കുറേയേറെ മെസ്സേജസ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. ഇന്ന് എന്റെ റേഡിയോ ഗാനമഞ്ചരിയിലൂടെ കിലുകിൽ പമ്പരം എന്ന സിനിമയിൽ തല വരയ്ക്കൊരു തിളക്കം വെച്ചപ്പോൾ എന്ന ഗാനം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുക. പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും കേൾക്കാം കേട്ടോ. നല്ല രസകരമായ ഒരു പാട്ടാണിത്. കൂടെ തന്നെ നമ്മുടെ കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: വയനാട്ടിൽ
0: നിന്നാണ്. വയനാട്ടിൽ നിന്ന് ആരാണ്? പേരെന്താണ്? എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ?
1: അല്ല, ഞാൻ തൈക്കാണ്.
0: ഓക്കെ, വയനാട്ടിൽ എവിടെയാണ്?
1: വയനാട്ടിലെ മീനങ്ങാടി.
0: ഓക്കെ, അപ്പൊ നമ്മുടെ റേഡിയോ എങ്ങനെയാണ്? ഓൺലൈനായി കേൾക്കുന്നു അല്ലേ?
1: ഓൺലൈനായി കേൾക്കുന്നു, ഫോണിൽ കൂടെ റേഡിയോ എടുത്തിട്ട് കേൾക്കാം.
0: ഓക്കെ, ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: കുഞ്ഞിരമാവേ എന്നുള്ള പാട്ട്.
0: അങ്ങ് വാന കോണിൽ എന്ന പാട്ടാണോ?
1: ആ അതെ അതെ.
0: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ.
1: ഓ സന്തോഷം, അവിടെ എല്ലാവർക്കും സുഖല്ലേ?
0: സുഖായിട്ടിരിക്കുന്നു. അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: ഇവിടെ മഴയില്ല, വെയിലാ.
0: ആണോ? ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാട്ടോ.
1: സന്തോഷം.
0: തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഒരുപാട് ദൂരെ നിന്നും ഇതുപോലെ ഒരുപാട് പേർ നമ്മളെ കേൾക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.

0: ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

ചിദംബരം എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേട്ടത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വേഗം തന്നെ വിളിച്ച് ആവശ്യപ്പെട്ടോളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. 9544700912 എന്ന നമ്പറിലൂടെ. അപ്പൊ ദേ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ്, പ്ലീസ് പ്ലേ ദ തമിഴ് സോങ് മാമ്പഴമാ മാമ്പഴം പോക്രി എന്ന മൂവിയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് എല്ലാ ആർജേഴ്സിനും ലിസണേഴ്സിനും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അറിയോ? ജോഷി ചേട്ടനാണ്, അങ്കമാലിയിൽ നിന്നും. നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾക്കാം കേട്ടോ ഈ ഒരു പാട്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? സുനിൽ ചേട്ടാ, എന്തുണ്ട് വിശേഷം? ഒക്കെ ചായ കുടിച്ചോ? പനിയായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും പനിയാണ്. ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. എനിക്ക് ചെറിയ അലർജി പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ ഈ ഒരു പനിയുടെ കാര്യം പറഞ്ഞില്ലേ, പനി ഇപ്പോ നമ്മുടെ കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് സ്കൂളിൽ പോയി തുടങ്ങിയ കുട്ടികൾക്കൊക്കെ, കൊച്ചു കുട്ടികൾക്കൊക്കെ പനി പെട്ടെന്ന് ബാധിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോ പേരൻസും അതുപോലെ തന്നെ അധ്യാപകരും ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ പനി ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് സ്കൂൾ അധികൃതർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം.

0: വിജയുടെ തമിഴ് മൂവിയിൽ ഒരു കിട്ടിലം പാട്ടാണ് നമ്മൾ കേട്ടത്. അടിപൊളി പാട്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ദേ നമുക്ക് ഇപ്പൊ തന്നെ കേൾക്കാട്ടോ. വേഗം വിളിച്ചോളൂ 9544700912 എന്ന നമ്പറിലേക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ചരിയാണ് ഞാൻ ഗോപിക്കയാണ് കൂടെ ഉള്ളത്. അപ്പൊ ദേ നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. അജിച്ചേട്ടാ, എവിടാണിത്?
1: മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വിളിയില്ല.
0: മഴ എങ്ങനെയുണ്ട് ഇപ്പോ?
1: മഴ എന്ന് പറഞ്ഞാൽ സൂപ്പർ മഴയാ. വെളി നമ്മളെ ഇവിടെ കംപ്ലീറ്റ് വെള്ളക്കെട്ടാ.
0: ആണോ?
1: പുറത്തിറങ്ങാൻ ഒരു നിർത്തിയില്ല.
0: ഓക്കെ, അങ്ങനെയുള്ള കുറേയേറെ പ്രദേശങ്ങളുണ്ട്. ചെറിയൊരു മഴ പെയ്താൽ പോലും നന്നായി വെള്ളം ബാധിക്കുന്ന കുറേയേറെ പ്രദേശങ്ങൾ.
1: ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. കാര്യം ഗോപി, ഇതിനു മുമ്പേ ഞാൻ വിളിച്ചിട്ടുള്ളപ്പം ഗോപിയുടെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് പ്രകൃതി തരുന്നതാണ് ഇടിയും മഴയും കാറ്റും വെയിലും. അത് ഈ രണ്ടു മാസത്തിന് മുമ്പേ അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ കമ്പിളിച്ച് വെയിലുണ്ടിരുന്ന.
0: അതെ.
1: അപ്പൊ ഇപ്പൊ ഒരു തണുപ്പ് കിട്ടി. തണുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഉഷ്ണതരംഗം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഴ തറ തണുപ്പിച്ചിട്ടില്ലേ ഇതുവരെ.
0: അതെ അതെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത് ചേട്ടന്?
1: എനിക്ക് ഈ കലാവം മഴയിലെ മറ്റേ ഇതുണ്ടല്ലോ, ആലങ്ങാട്ട് അമ്പലത്തിലും കാവങ്ങാട്ട് അമ്പലത്തിലും അങ്ങനെ പാട്ടുണ്ടല്ലോ,
0: ആ പാട്ട് പ്ലേ ചെയ്തരാ കേട്ടോ.
1: ശരി.
0: ഓക്കെ, കൂടെ നമുക്ക് ദേ നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ രതീഷ് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. എനിക്ക് ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ ഏതോ രാത്രി മഴ മൂളി വരും പാട്ട് എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ടിന് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ പാട്ട് നമുക്ക് കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടും വേഗം ചോദിച്ചോളൂ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: ഗാനമഞ്ജരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാറോണിൽ പനിനീർ പൂ ചൂടി വരും ഈ ഒരു പാട്ടാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹായ് ഗോപികെ, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് സാഫല്യം എന്ന ചിത്രത്തിൽ ദാസേട്ടനും ചിത്രശേഷിയും ചേർന്ന് പാടിയ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഈ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും. കൂടെ തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മനുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്, എനിക്ക് നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു പാട്ട് കേൾക്കാമല്ലോ നമുക്ക്. ഒപ്പം തന്നെ നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകണം. ഹലോ, ഗുഡ് ഈവനിങ്, ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, ഞാൻ ഷാജിക.
0: ഷാജിക എവിടാണ്?
1: ഇവിടെ ഉണ്ടല്ലോ,
0: ഇവിടെ തന്നെ ഉണ്ട്.
1: പാട്ട് ഇങ്ങനെ ഓരോന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്കൊരു പാട്ട് വേണം, ഞാൻ അതിനാ വിളിച്ചത്.
0: തീർച്ചയായിട്ടും പാട്ട് കേൾക്കാലോ.
1: കലാപവൻ മണിക്കേട്ടൻ എന്റെ സിനിമയിലെ സിനിമയുടെ പേരറിഞ്ഞൂടാ. ലോകനാഥനയ്യേ തന്നു
0: സിനിമയിലെ പാട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് കേൾക്കാം.
1: റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഒപ്പം എനിക്കും.
0: ഓക്കേ.

0: ണിൻ പനി പൂജൂടി വരു ശാലീന ശരത്തായ അന്ന സഖിനീ.
1: കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്ത് നമുക്കൊരു മഴ മസ്റ്റ് ആണല്ലേ. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെയാണ് മഴയെങ്കിൽ ആഹാ എന്ത് സുഖമാണല്ലേ. അപ്പൊ ദേ നമുക്ക് പാട്ടിനുള്ള സമയമാണ്. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആസ്വദിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് മെസ്സേജസും കോൾസും ഒക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപിക കൂടെയുള്ളത്. ദേ നമ്മുടെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് കോളർ ഉണ്ട് ലൈനിൽ, വെയിറ്റ് ചെയ്യാണ്. ഹലോ, ഗുഡ് ഈവനിങ്.
2: സൈജ,
1: എന്തുണ്ട് വിശേഷം? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ. മണിച്ചേട്ടന്റെ അടിപൊളി ഒരു പാട്ട്. എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കേൾക്കാട്ടോ. ഇതുപോലെ എല്ലാ ദിവസവും മണിച്ചേട്ടന്റെ പാട്ടിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. വളരെയധികം സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ദേ നമുക്ക് അടുത്ത ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജിലേക്ക് പോകണം. ഹലോ ഗോപിക, നമസ്കാരം. ഗോപിക, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്നും മാധുരിയാണ്. ഹായ് മാധുരി ചേച്ചി. ഇപ്പൊ നല്ല മഴയൊക്കെ ഉണ്ട്. അതെ, മഴക്കാലം അല്ലേ, ജൂണ് തുടങ്ങി, ഇനി മഴ പെയ്യണ്ടേ? ഗോപികയ്ക്ക് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു, എനിക്കിവിടെ സുഖമാണ് എന്ന് ചേച്ചി എന്നോടും പറഞ്ഞിട്ടുണ്ട്. രാഘുവിലിൻ രാഗ സദസ്സിൽ എന്ന സിനിമയിലെ വള്ളി തിരുമണം ചൊല്ലി കളിക്കടി എന്ന ഗാനം പ്ലേ ചെയ്ത് തരുമല്ലോ എന്ന് ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. പാട്ട് വരും.

0: സമയം കാത്തു നിൽക്കാതെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം തന്നെ വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544700091 എന്ന നമ്പറിലേക്ക്. 5 മണി കഴിഞ്ഞ് 8 മിനിറ്റുകളാണ് പിന്നിട്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങൾ പ്രേമലേഖനം എഴുതിയിട്ടുണ്ടോ? ആദ്യത്തെ പ്രേമലേഖനം എഴുതിയ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആ ഒരു നിമിഷം, അത് കൊടുത്ത നിമിഷം, ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ അതൊന്നും കൂടി ഇത് റിമൈൻഡ് ചെയ്ത് നമുക്ക് എടുക്കാം. കാരണം അങ്ങനെ ഒരു പാട്ടാണ് നെക്സ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യത്തെ പ്രേമലേഖനം ഇന്ന് എഴുതണം, ഈ ഒരു ഗാനം വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് സുനിൽ പള്ളിമണ്ണാണ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം അല്ലേ. കൂടെ തന്നെ ഒരു കോളർ ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്, ഇതാരാ വിളിക്കുന്നത്?
1: രഘു, പത്തനംതിട്ടയിലാണ്.
0: എന്നാ ഉണ്ട് വിശേഷമൊക്കെ?
1: എന്ത് വിശേഷം, പതിവ് പോലെ പോകുന്നു.
0: ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയോ?
1: പിന്നെന്താ, വേറെന്താ വേണം? ഇങ്ങനെയൊക്കെ അങ്ങ് ഇങ്ങനെ അങ്ങ് പോയാ മതി.
0: ഏത് പാട്ടാ വേണ്ടത്?
1: മഴയല്ലയോ, നമുക്ക് പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്നുള്ള പാട്ടായ.
0: മഴ പെയ്യുന്നുണ്ടോ?
1: മഴയൊന്നും പെയ്യുന്നില്ല, മഴ ഉണ്ട്, മഴ പെയ്യട്ടെ, മഴയ്ക്കല്ലയോ സൗന്ദര്യം. പിന്നെ അതുകൊണ്ടല്ലേ കവികൾ കൂടുതലും മഴയെ പറ്റിയല്ലേ എഴുതിയിരിക്കുന്നത്. വെയിലിനെ പറ്റി അങ്ങനെ ആരും എഴുതാറില്ലല്ലോ. മഴ ഇല്ലെങ്കിൽ എന്ത്?
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾപ്പിച്ച് മഴ പെയ്യിക്കാം. ഓക്കെ,
1: അത് അത് ആ പാട്ടങ്ങോട്ട് പാടുമ്പോ 2 മഴയോടൊന്ന് പറയട്ടെ.
0: ഓക്കെ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ് ബാക്ക് അഗൈൻ ഓൺ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സൗമ്യയാണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എനിക്ക് മേഘം കറക്കുന്നത് എന്ന അടിപൊളി പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ? മഴയാണെന്നുണ്ടെങ്കിൽ ഈ പാട്ട് അടിപൊളിയായിരിക്കും, മറക്കാതെ പ്ലേ ചെയ്യണേന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. കൂടെ തന്നെ നമ്മുടെ കോളറും ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. സജ്ജേട്ടാ, എന്ത് ചെയ്യുന്നു?
1: ഞാന് കൺസ്ട്രക്ഷൻ വർക്കാണ്, ജോലിയൊക്കെ കഴിഞ്ഞു വന്നു.
0: മഴയൊക്കെ ഉണ്ടോ?
1: ഇപ്പൊ മഴ തോർന്നിരിക്കാണ്.
0: ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് കവാടം എന്ന സിനിമയിലെ മന്ദാരങ്ങൾ പൂക്കൂട്ട ജോഡി എന്നുള്ള പാട്ടുണ്ട്.
0: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. ബാലചന്ദ്ര മേനോന്റെ സിനിമയാണ്. ഈ ഒരു പാട്ടിന് സംഗീതം നൽകിയിരിക്കുന്നത് ബേണി ഇഗ്നേഷ്യസ് ആണ്. ദാസേട്ടനാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: പുത്തുപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: റേഷ്മി ഹബി ഹോം ഗാനം മഞ്ചരയിലേക്ക് അങ്ങനെ അടിപൊളി പാട്ടൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോഴിതാ നമുക്ക് അടുത്ത റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാട്ടും മഴയെ കുറിച്ചുള്ള പാട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വൈഷ്ണവിയാണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എനിക്ക് ഗുരു എന്ന തമിഴ് മൂവിയിലെ വെൺമേഘം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് കേൾക്കാലോ. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുമാണ്. പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും കേക്ക് കൂടെ തന്നെ നമ്മുടെ കോളറും ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? ഇടക്കുളങ്ങരയിൽ നിന്ന് ആരാണ്? സുലേഖ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പേര്. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? വൈകിട്ടെന്താ പരിപാടി?
1: മഴ
0: തന്നെ വിശേഷം. രാത്രിയിൽ പെയ്യുന്നതാ നമുക്ക് കൂടുതൽ ഇഷ്ടവും കുറച്ച് സൗകര്യം കൂടുതൽ രാത്രിയിൽ പെയ്യുന്നതാണ്. കാരണം ആ സമയത്ത് നമ്മൾ ഉറങ്ങായിരിക്കും, മറ്റൊന്നും അറിയില്ല, നല്ല സുഖമാണ് ഉറങ്ങാൻ. ഇപ്പോ പകലൊക്കെ മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോവുമായിരിക്കും, നമ്മുടെ ഡ്രസ്സ് മോശമാകും, കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? അങ്ങനെ രാത്രിയിൽ നല്ലത്. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് കലാമണിയുടെ അടിപൊളി ഒരു പാട്ട് ഇട്ടതാ.
0: ഓക്കെ, നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ നമുക്ക് മണിച്ചേട്ടന്റെ കുറേ പാട്ടിനുള്ള റിക്വസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് മണിച്ചേട്ടന്റെ മറ്റൊരു പാട്ട് കൂടി കേൾക്കാം. നിങ്ങൾക്കും പ്രിയപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. 9544704001 എന്ന നമ്പറിലൂടെ സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: വെൽക്കം ബാക്ക് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇഷ്ടഗാനങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. ഞാൻ അരുണാണ്. എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? ഉസരേ പോകുത് എന്ന തമിഴ് സോങ് ആണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കേൾക്കാം. കൂടെ തന്നെ നമ്മുടെ കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: എന്നാ
0: ഉണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: മഴ ഇന്ന് ഇല്ല, ഇന്നലെ ചെറിയ തോതിൽ മഴ
0: ഉണ്ടായിരുന്നു.
1: ഇന്ന് വേണ്ടത്
0: നല്ല പാട്ടാണ്.
1: സുഖസാരമായി ദേവി നിന്നെ വാർത്തൊരാ ദൈവം കലകാരൻ ആ പാട്ട്.
0: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ പാട്ട് ദേവി വരുന്നുണ്ട്, കേട്ടിട്ട് തിരികെ എത്താം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7-9-9-8-7. മറ്റൊരു നമ്പർ 9846-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815-9496-16185.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8181-82-8081.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ കാത്തു നിൽക്കാതെ സമയം കടന്നുപോയി. ഇന്ന് തൽക്കാലം രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിൽ നിന്നും ഞാൻ ഗോപിക ബൈ പറയുകയാണ്. നല്ലൊരു ഈവനിങ് എല്ലാവർക്കും ആശംസിക്കുന്നു. കേട്ടോണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
0: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. എൻഡിഎ നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം കെഎസ്ആർടിസിക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്കിൽ 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും എംഎൽഎ ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാനാക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിനുശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ ഉൽപ്പന്നശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമേയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ 91.2.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഏ തൈ പിറന്നേ കൊടി പറന്നേ ഏ ആണ്ടവനെ ആണ്ടി മനസ്സേ ഏ തൈ പിറന്നേ കൊടി പറന്നേ എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നച്ചുമുത്ത് ഏ മത്തളം കൊട്ട
1: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ ശതങ്കം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പാ.

0: ശുഭദിന ചിന്തകൾ.
1: ആരാണ് ബുദ്ധിമാൻ, ആരാണ് മണ്ടൻ എന്ന് പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. സാന്ദർഭികമായി നമ്മുടെ ഉള്ളിലുള്ള ചില തുലന ത്രാസുകൾ ഉപയോഗിച്ച് അളന്ന് ചിലരെയൊക്കെ ചില നിമിഷങ്ങളിൽ ബുദ്ധിമാന്മാരും, എന്നാൽ അങ്ങനെ ബുദ്ധിമാന്മാരെന്ന് വിശ്വസിക്കുന്നവരെ കുറച്ചു കഴിയുമ്പോൾ വളരെ മണ്ടന്മാരായും നാം വിലയിരുത്തി പോകാറുണ്ട്. കാരണം മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ രീതിയും അങ്ങനെയാണ്. പക്ഷേ ജീവിതത്തിൽ ലഭിക്കുന്നത് സന്തോഷകരമായി നന്ദിപൂർവ്വം ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ എന്ന ബുദ്ധിമാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ നന്ദിപൂർവ്വം സന്തോഷത്തോടെ അനുഭവിക്കുന്നതിൻ്റെ അത്രയും ബുദ്ധി മറ്റൊന്നുമില്ലെന്നാണ് നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യ ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാണുന്നതെല്ലാം സ്വന്തമാക്കി വലിച്ചു കൂട്ടുമ്പോൾ അതെത്ര നാളത്തേക്കാണെന്നോ അതെന്തിനു വേണ്ടിയാണെന്നോ ചിന്തിക്കാതെയാണ് ഇത്രയും വലിയ അനാവശ്യമായ ഭാരം നാം ജീവിതത്തിൽ ചുമക്കുന്നത്. ആസ്വദിക്കാനാവാത്ത സമ്പാദ്യങ്ങൾ, വായിച്ചു തീർക്കാനാവാത്ത പുസ്തകങ്ങൾ, കഴിച്ചു തീർക്കുവാനാകാത്ത ആഹാരങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മോഹഭംഗങ്ങളുടെ നിര മനുഷ്യ ജീവിതത്തിൽ കൂടിക്കൂടി വരുന്നു. ഇവിടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയരേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ഇത്രയും അധികം ജീവിക്കാൻ, അവസാനം ശാന്തമായി ഉറങ്ങാൻ ആറടി മണ്ണുപോലെ? മരിച്ചതിന് ശേഷം നാം സമ്പാദിച്ച പലതും, അല്ലെങ്കിൽ പലരും ഉപേക്ഷിച്ചു പോയ പലതും ഇവിടെ സൃഷ്ടിക്കുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും നിമിഷങ്ങളാണോ, അതല്ലെങ്കിൽ വഴക്കും തർക്കങ്ങളും ബന്ധങ്ങൾ അകന്നു പോകുന്നതിനും കാരണമാണോ? ഈ ജീവിതത്തിൽ സുഗന്ധം പരത്തി ഏതെങ്കിലും ഒരിടത്ത് സന്തോഷമായ ജീവിതം കണ്ടെത്താനാകുമെങ്കിൽ അതിനേക്കാൾ വലിയ ധന്യതയും ബുദ്ധിയും എന്താണ് വേറെയുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.